0: ഈ ഭൗതിക ലോകത്തിലെ വിഭിന്ന പരിതസ്ഥിതികളുടെ ഇടയിൽ ജീവിതത്തെ സന്തുലിതമാക്കി വയ്ക്കാൻ സാധിക്കും. ആന്തരിക ശക്തിയെ പ്രാപ്തമാക്കാൻ ഗുണങ്ങളുടെ ധാരണ ആവശ്യമാണ്. ഗുണങ്ങളുടെ ധാരണയിലൂടെ തിന്മകളുടെ ദൗർബല്യങ്ങളുടെ മേൽ വിജയം നേടാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്ഷമയും പ്രേമവും ഉണ്ടെങ്കിൽ തീർച്ചയായും സഹനശക്തി ഉണ്ടാകും. അതിലൂടെ ക്രോധത്തിൻ്റെ മേൽ വിജയം നേടാൻ സാധിക്കുന്നു. 10 പ്രാവശ്യം നമ്മൾ സഹിച്ചു, 11-ാമത്തെ പ്രാവശ്യം നമ്മൾ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. മറ്റുള്ളവർ കാണുന്നത് 11-ാമത്തെ പ്രാവശ്യം ദേഷ്യപ്പെട്ടതാണ്. അപ്പോൾ അവരെന്താണ് വിചാരിക്കുന്നത്? ഇവർ ഇത്ര നിസ്സാര കാര്യത്തിന് ദേഷ്യപ്പെട്ടല്ലോ. നമ്മുടെ സ്വഭാവത്തിൻ്റെ മേൽ ഒരു കറുത്ത പാടായി. ഇവർക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹനത്തിന് ഒരിക്കലും പരിധി വയ്ക്കരുത്. പലരും ചോദിക്കാറുണ്ട്, സഹനത്തിനൊരു പരിധിയില്ലേ? ഉത്തരം ഇല്ല എന്നാണ്. പ്രകൃതി നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു മരത്തിൽ കല്ലെറിഞ്ഞാൽ മരം നമുക്ക് തിരിച്ചു തരുന്നത് എന്താണ്? ഫലങ്ങളല്ലേ? ഏത് മരത്തിലാണ് ഫലങ്ങൾ ഉള്ളത്, ആ മരത്തിന് കല്ലേറിനെ സഹിക്കേണ്ടി വരുന്നു. ആരുടെ ജീവിതത്തിലാണോ നന്മയുടെ ഫലങ്ങൾ ഉള്ളത്, ആ വ്യക്തിക്ക് കൂടുതൽ സഹിക്കേണ്ടി വരുന്നു. കാരണം നമ്മളിലെ നന്മയുടെ ഫലം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നിന്ദയുടെ രൂപത്തിൽ കല്ലെറിയുന്നത്. നമ്മുടെ വ്യവഹാരത്തിൽ എപ്പോഴാണോ സഹിക്കേണ്ടി വരുന്നത്, അപ്പോൾ ഇത് മനസ്സിലാക്കണം, നമ്മളിൽ നിന്ന് മറ്റു വ്യക്തികൾക്ക് എന്തെങ്കിലും നല്ല ഫലങ്ങളാണ് വേണ്ടത്. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഈ സകാരാത്മക ഭാവം വികസിക്കുന്നത്, അപ്പോൾ അവരെ സഹിക്കുക എന്ന തോന്നലേ വരില്ല, ദേഷ്യം വരില്ല. അതിന് പകരം അവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നു. സഹിക്കുന്നവർക്കാണ് ആദരവും ബഹുമാനവും ലഭിക്കുന്നത്. ഒരാളെ മഹാനാക്കുന്നത് സഹനശീലതയാണ്. ഒന്ന് സഹിക്കുക, ക്ഷമിക്കുക, നമ്മുടെ ശീലമാക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശാന്തി.
1: നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാഭൻ നൽകിയ സദ്വചനം.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 ദേവരാഗം, 6:19 രാമായണം, 6:45 ആകാശവാണി വാർത്തകൾ, 7 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 രാഗലയം, 9 സദ്വചനം, 11 വണ്ടർ വേൾഡ്, 12:15 സ്ത്രീശക്തി, 12:30 ആകാശവാണി വാർത്തകൾ, 12:50 ആകാശവാണി വാർത്തകൾ, 1:30 മധുരഗീതങ്ങൾ, 3 മിത്താരം, 3:30 കൃഷിജാലകം, 5 സ്റ്റുഡൻസ് കോർണർ, 6 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 7 സോങ്സ് ഓൺ ഡിമാൻഡ്, 8 കാവ്യസഞ്ചാരം, 9 കരിയർ കോമ്പസ്, 9:15 കഥാസരിത്സാഗരം, 10 നിശാഗന്ധി.

വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മരാമ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നിങ്ങൾ കേട്ടത് അധ്യാത്മ രാമായണം.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പു കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെനി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാ ചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25 ലക്ഷം രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 4 ഉദ്യോഗസ്ഥരെ വീതം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. എപെക്സ് ട്രോമ ആന്റ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖേനയാണ് പരിശീലനം. പരിശീലനം പൂർത്തിയാക്കുന്ന മാസ്റ്റർ ട്രെയിനർമാർ അതത് മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപനതല പരിശീലനം നൽകണം. ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുഖേനയാണ്. മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാ തലത്തിലും സ്ഥാപന തലത്തിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം 10 പേരടങ്ങുന്ന ബാച്ചുകളായാണ് 10 ദിവസത്തെ പരിശീലനം. അർഹരായ എല്ലാ ജീവനക്കാരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. രോഗികളുമായും സന്ദർശകരുമായും ആദ്യം ഇടപഴകുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകും.
0: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി എം ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും ആക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരളത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ADGP IG റാങ്കിലും ജില്ലാതലത്തിൽ DYSP മാർക്കും തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
0: മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെന്റ് സമഗ്ര വികസന പദ്ധതിയുടെ 2ാം ഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശപ്പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2ാം മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മന്നാനിയിൽ 18ാമത് ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശേരി 18ാമത് ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. രാവിലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ നേർന്നുകൊണ്ട് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെ ഉള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ മഴ പെയ്യുന്നുണ്ട് എന്നിങ്ങനെ അറിഞ്ഞു. ഇവിടെ പക്ഷേ ഇപ്പം മഴ പെയ്യുന്നില്ല. മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ക്ലൈമറ്റ് എന്തായാലും പുറത്തുണ്ട്. അങ്ങനെ ഇന്ന് അവധി ദിവസമാണല്ലോ, ഇന്ന് ശനിയാഴ്ചയാണ്. കുറച്ച് പേർക്കൊക്കെ അവധിയായിരിക്കും, കുറച്ച് പേർക്കൊക്കെ ഓഫീസിൽ പോകേണ്ടതായിട്ടുണ്ടാവും, കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകേണ്ട. അങ്ങനെ പൊതുവേ മടിയുള്ള ദിവസമെന്ന് ഞാൻ എപ്പോഴും പറയില്ല, ശനി ഞായറും എല്ലാം കുറച്ച് പതുക്കെ പതുക്കെ മതി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ചില ദിവസങ്ങളുണ്ടല്ലോ, അത് ഈ അപറഞ്ഞിട്ടുള്ള അവധി ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ താളം തെറ്റുന്നത്. സമയം തെറ്റിപ്പോവും, ഉച്ചക്കലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് താമസിക്കും, ഉച്ചക്കലത്തെ താമസിക്കും, അങ്ങനെ മൊത്തത്തിൽ താമസിക്കും. അതൊന്നും അല്ല കേട്ടോ, കൃത്യസമയം പാലിക്കുന്നവരുണ്ട്. എന്നാലും എന്നെ പോലുള്ള കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അവധി ദിവസങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി ഉറങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റിവെക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങൾക്ക് വിഷസൊക്കെ പറയാനുള്ള സമയമാണ്. 0469273033 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസിലൂടെ അറിയിക്കാം. അപ്പൊ ഇന്നത്തെ കുറച്ച് പ്രത്യേകതയിൽ നമുക്ക് തുടങ്ങാം അല്ലെ. ഇന്ന് ജൂലൈ 18 ഓരോ ദിവസം എത്ര പെട്ടെന്നാണ് പോകുന്നത്. നമ്മളിങ്ങനെ ഓണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം കുറച്ച് ദിവസം കൂടി ഉള്ളു, അടുത്ത മാസം ലാസ്റ്റ് ആണല്ലോ ഓണം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, റോമാനഗരത്തിൽ വൻ തീപിടുത്തം ഉണ്ടായത് ഈ ഒരു ദിവസമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപാണ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മളൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, റോം കത്തുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു. അത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ 1536 ഇംഗ്ലണ്ടിലെ പാർലമെന്റ് അതുപോലെ മാർപ്പാപ്പയുടെ അധികാരം റദ്ദാക്കിയത് ഈ ഒരു ദിവസമായിരുന്നു. പിന്നെ 1898 മേരി ക്യൂറിയും പിയറി ക്യൂറിയും ചേർന്നിട്ട് ഒരു പുതിയൊരു മൂലകം കണ്ടെത്തിയതായിട്ട് പ്രഖ്യാപിച്ചു. അത് നമുക്കറിയാവുന്നതാണ്, പൊളോണിയം എന്നുള്ള ഒരു മൂലകം കണ്ടെത്തി. പിന്നെ 1925 അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ആത്മകഥയുണ്ട്, മെയിൻ കാംഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മകഥ, അത് പ്രസിദ്ധീകരിച്ചതും ഈ ഒരു ദിവസമായിരുന്നു. പിന്നെ കാലിഫോർണിയയിൽ പ്രശസ്ത ടെക്നോളജി കമ്പനി ഇന്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജി കമ്പനി സ്ഥാപിച്ചു. അത് 1968 ഈ പറഞ്ഞിട്ടുള്ള ജൂലൈ 18 പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ചരിത്ര സംഭവമാണ്, 1976 ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ജിംനാസ്റ്റിക്സിൽ പെർഫെക്റ്റ് 10 സ്കോർ നേടി റൊമാനിയയുടെ നാദിയ കമനേച്ചി. ചരിത്രം കുറിച്ചത് ഈ ഒരു ദിവസമായിരുന്നു. അങ്ങനെ നമുക്ക് എടുത്തു പറയേണ്ടുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇന്നുള്ളത്. പിന്നെ 77 വിയറ്റ്നാം ഐക്യരാഷ്ട്രസഭയിൽ ഔദ്യോഗികമായി അംഗമായി. അപ്പൊ അത്രയുമാണ് ചരിത്ര സംഭവങ്ങൾ പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ജന്മദിനം നെൽസൺ മണ്ടേല, അദ്ദേഹം ജനിച്ചത് ഈ ഒരു ദിവസമാണ്. റോബർട്ട് ഹുക്ക്, ജോൺ ഗ്ലെൻ അങ്ങനെയുള്ള ആൾക്കാർ, പ്രിയങ്ക ചോപ്ര ഉണ്ടല്ലോ നമ്മളുടെ ബോളിവുഡ് നടി, അപ്പം പ്രിയങ്ക ചോപ്രയും ജനിച്ചത് ഈ ഒരു ദിവസമാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതയാണ്. പിന്നെ നമ്മൾക്ക് രാജേഷ് ഖന്ന, അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിന്റെ മരണപ്പെട്ടത് ഈ ഒരു ദിവസമായിരുന്നു. അപ്പൊ എന്തായാലും ഇത്രയും പ്രത്യേകതകളാണ് എടുത്തു പറയേണ്ടതായിട്ട് ഈ ഒരു ദിവസം ഉള്ളത്. ഇനിയിപ്പോ നിങ്ങളുടെ ഓരോ പ്രത്യേകതകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് ആരുടെയൊക്കെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, ഇനിയിപ്പോ ഇതൊന്നും അല്ലെങ്കിലും നല്ലൊരു ദിവസം ആശംസിക്കണം എന്നുണ്ടെങ്കിലും നമ്മളുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വിളിക്കാം. നമുക്ക് മെസ്സേജ്, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് സുലൈ ചേട്ടൻ അയച്ചിട്ടുണ്ട്. ജീവിതം 2 അവസരങ്ങൾ നൽകും, 1 തിരുത്താൻ, 2 തിരിച്ചറിയാൻ. സ്വയം തിരുത്താൻ മടിക്കരുത്, ചുറ്റുമുള്ള മനുഷ്യരെ തിരിച്ചറിയാനും വൈകരുത്. ശുഭദിനം നേരുന്നു, സുലൈ അയനിക്കോൾ. ഓക്കെ സുലൈ ചേട്ട, സുലൈ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ആദ്യം തന്നെ ഒരു പാട്ട് കേട്ട് നമുക്ക് വരാം അല്ലേ. പാട്ട് കേട്ടിട്ട് എൻജോയ് ചെയ്ത് ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വരട്ടെ. എല്ലാവരും പാട്ട് കേൾക്കാനാണല്ലോ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് ആരുടെയൊക്കെ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടെന്നൊക്കെ ആലോചിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോൾ അതിനൊരു വിഷയം കേട്ട് കാതോർത്തിരിക്കുകയായിരിക്കും. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു പാട്ട് കേൾക്കാം, അതിനുശേഷം ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരികെ എത്താം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് സോമൻ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമൻ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: അങ്ങനെ കാതോരം ആശംസകൾ പറയാനും നിറയെ പാട്ടുകൾ കേൾക്കാനുമായിട്ട് ഗ്രീറ്റിംഗ് കാർഡ്സിലൊക്കെ ഞാൻ തിരികെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ഐ ആം ഫ്രം മലയാളി.
0: ഓ, ഐ ആം ഫ്രം തമിഴ്.
1: അല്ല, ഐ ആം ഫ്രം മലയാളി. അൻസാർ കൊല്ലം എറണാകുളം.
0: എന്റെ അമ്മ, അൻസാർക്ക് രാവിലെ ഇംഗ്ലീഷ് ആയിട്ടൊക്കെയാണല്ലോ വന്നിരിക്കുന്നത്.
1: എന്താണ്
0: രാവിലെ ഇംഗ്ലീഷ് ഒക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നതെന്ന്, അൻസാർ മലയാളി എന്നൊക്കെ പറഞ്ഞിട്ട്.
1: ദീപ അമ്പലപ്പുഴ എടുത്തൊരു ഇംഗ്ലീഷ് പറയുന്നുണ്ട്.
0: എന്റെ അമ്മേ, നമ്മളെ കുഴപ്പിക്കോ?
1: അതില്ല.
0: ആ ശരി, അപ്പം എന്നത്തെ വിഷ സാർക്കാണ്? അൻസാർക്ക
1: എന്നത്തെ വിശ്വസോ? ബഷീർ ആലത്തും, പിന്നെ ശിവ കുമരകം, പിന്നെ സൗഹൃദവാണി ഗ്രൂപ്പ്, പിന്നെ ദീപ അമ്പലപ്പുഴക്ക് അവർണ അമൃത കാർത്തിക, പിന്നെ എന്താ തിരുവല്ല എഫ്എം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരു വിശ്വാസ വിഷ് ചെയ്യുന്നു.
0: ഓക്കെ, അൻസാറിക്കും ഞങ്ങൾ എല്ലാവരും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു കേട്ടോ.
1: ഓക്കെ, ഗുഡ് മോർണിംഗ്.
0: ആ ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും അൻസാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണപാടം പഠിച്ചിരിക്കുകയാണെന്ന് തോട്ടെ എല്ലാവർക്കും ഇങ്ങനെ വിഷസ് പറയാനായിട്ട്. നെക്സ്റ്റ് നമ്മുടെ മെസ്സേജിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് റേഡിയോ മാക് ഫാസ്റ്റ്, മുഹമ്മദ്ക്കാണ് വടക്കേ വാവനൂർ. കാലം മാറിയാലും ദൂരം മാറിയാലും ഹൃദയത്തിൽ ചേർത്തവരോടുള്ള ഇഷ്ടം ഒരിക്കലും മാറില്ല. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. മുഹമ്മദ് ഖാ, നല്ലൊരു ഡേ വിഷ്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ആരാണ്?
2: വയനാട് കമ്പളക്കാട് നിന്ന് രതീഷ്.
0: രതീഷ് ഏട്ടാ, എന്താണ് വയനാട് കമ്പളക്കാട് എന്ന് ഒരു അറിവില്ലല്ലോ.
2: അറിവില്ല, കൊറേ ഓർത്തിട്ടില്ലായിരുന്നു.
0: ഓ, അത് ശരി. ഇടയ്ക്ക് എപ്പോഴും ഇവിടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ആരും ഇവിടെ പറഞ്ഞിരുന്നു കമ്പളക്കാട്ട് നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെന്ന്.
2: കുഞ്ഞു.
0: ആ, അത് ശരി. എന്ത് കുട്ടി? പെൺകുഞ്ഞ്. അപ്പൊ കുഞ്ഞാവ് സുഖായിട്ടിരിക്കുന്നോ? ആ, അത് ശരി. അപ്പം ഹാപ്പിയായിട്ടിരിക്കുക, നല്ലൊരു സന്തോഷമുള്ള കാര്യല്ലേ അത്. ഓ, അത് ശരി. ആ, അപ്പൊ ആഘോഷിക്കണല്ലോ. ആ ഓക്കെ. ആ ശരിയാണ്, രണ്ണദേവ് കഴിഞ്ഞിട്ട് കുഞ്ഞാവ് മോളാണല്ലേ. ഓ, അത് ശരി. അപ്പൊ എന്തായാലും രണ്ണദേവന് ഒരുപാട് സന്തോഷായിട്ടുണ്ടാവല്ലോ. അതാ പറഞ്ഞത്, പിന്നെ ഇത്രയും ഏജ് ഇതുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും, ചേട്ടന്റെ ഒരു സ്നേഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെ രണ്ടുപേരും സ്നേഹത്തോടെ മുന്നോട്ട് പോട്ടെ, എല്ലാ ആശംസകളും കേട്ടോ. അപ്പൊ വേറെ ആർക്കാണ് ഇന്ന് വിശ്വസ് പറയാനുള്ളത്?
2: വേറെ ഞമ്മള് അല്ലേട്ടൻ, ആത്മചേച്ചി, അതീർത്ത, പിന്നെ രാജത്തൻ ബാലപ്ര, ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.
0: ഓക്കെ,
2: പിന്നെ ദേവിക്ക്
0: താങ്ക് യു. അപ്പൊ എന്തായാലും കമ്പളക്കാട്ട് രതീഷ് ഏട്ടൻ ആൻഡ് ഫാമിലി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വൈഫിനോട് സ്പെഷ്യൽ ആയിട്ട് പറയാ കേട്ടോ.
2: പേരിട്ട്.
0: എന്താ പേരിട്ടോ? ആഹാ, അത് ഞാൻ വിചാരിച്ചു ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂന്ന്. എന്താ പേരിട്ടത്?
2: അംബാലിക.
0: അംബാലിക, ആ സ്പെഷ്യൽ നെയിം ആണല്ലോ. രണദേവ് ആൻഡ് അംബാലിക, എന്താണ് അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം?
2: ഇല്ല, എനിക്ക് എന്റെ മനസ്സിൽ തോന്നി അങ്ങനെ രണ്ടുപേർക്കായി എന്റെ മനസ്സിൽ ഒരു തോന്നൽ കിട്ടുവായിരുന്നു.
0: അത് ശരി. അപ്പൊ എന്ത് വീട്ടിൽ വിളിക്കും?
2: വീട്ടിലെ ആമി.
0: ആമി, ഓക്കെ. അപ്പൊ അംബാലിക കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ആശംസ കേട്ടോ. ഓക്കെ, ബൈ. നമുക്ക് ഇങ്ങനെ കുഞ്ഞു മാവകളൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ, വീട്ടിലും സന്തോഷം. പ്രത്യേകിച്ച് ഇത്ര ഏജ് ഡിഫറൻസ് വരുമ്പോഴേക്കും അതൊരു ഭയങ്കര പ്രത്യേകതയാണ്. കാരണം മൂത്ത കുട്ടി, ഇളയ കുട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും ഏജ് വ്യത്യാസം വരാന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വല്യേട്ടൻ ഫീലൊക്കെ അല്ലേ. ആ കുട്ടിയും കുഞ്ഞുമാവയും ഭാഗ്യമുള്ളതാണ് ഇത്രയും നല്ലൊരു ഏട്ടനെയൊക്കെ കിട്ടിയത്. അപ്പം അങ്ങനെ തന്നെ സന്തോഷമായിട്ട് ആ ഫാമിലി പോവട്ടെ എന്ന് ഒരു സ്പെഷ്യൽ ആശംസ. അംബാലിക കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ആശംസ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. നാരായണൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആയിരം പ്രശ്നങ്ങൾ നെഞ്ചിലുണ്ടെങ്കിലും ഒരു പുഞ്ചിരി എപ്പോഴും ചുണ്ടിൽ കരുതണം. ആ ചിരിയെ തോൽപ്പിക്കാൻ വേറെ ഒന്നിനും സാധിക്കില്ല. സ്നേഹപൂർവ്വം ശുഭദിനം, സുപ്രഭാതം. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശരി, നാരായണൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞങ്ങളും അറിയിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാനുള്ള സമയമായി. അടുത്തൊരു പാട്ട് കേൾക്കാം. എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോഴല്ലേ ഞാൻ എപ്പോഴും പറയുള്ളൂ നമുക്ക് കുറച്ചും കൂടി എനർജി ഫീലൊക്കെ കിട്ടുന്നത്. ഇനി വരുന്ന പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന പാട്ട്. പറയാണ്. കാരണം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പുള്ള ചില പാട്ടുകളുണ്ട്. ആ പാട്ടൊക്കെ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ തോന്നുമല്ലോ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഈ പാട്ടിനൊക്കെ പ്രത്യേക ഒരു വൈബ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു പെട്ടെന്ന് ഒരു പോസിറ്റീവ് തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. അത്രയും രസമാണ്. സാഗരം സാക്ഷി സിനിമയിലെ എല്ലാ പാട്ടുകളും നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് രാവിലെ ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷം കിട്ടും എന്ന് പറയില്ലേ. അപ്പം നമ്മൾ ഈ പാട്ട് പോയ സമയത്ത് നമ്മുടെ മഞ്ജു ചേച്ചി ചാത്തങ്ങേരി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അത് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പെരുമ്പാമ്പിനെ പിടിച്ചു അവിടെ. അപ്പം അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പെരുമ്പമ്പയോ പെരുമ്പാമ്പ് എന്ന് പറയുമ്പോൾ അത് സന്തോഷിച്ചു, കാരണം അതിനെ പിടിച്ചുകൊണ്ട് പോയി. ആ ഒരു സമാധാനത്തിലും സന്തോഷത്തിലും വിളിച്ചാണ് എല്ലാവരോടും അറിയിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ അനിലേട്ടനെ സ്പെഷ്യലായിട്ട് മഞ്ജു ചേച്ചിയുടെ അമരാധമ്മ തിരക്കിയെന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും ഞാൻ അനിലേട്ടനെ അറിയിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ഒരു കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, യെസ് ഗുഡ് മോർണിംഗ്. അനിൽകുമാർ റോയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേ ഉള്ളു. അനിലേട്ടനെ സ്പെഷ്യൽ ആയിട്ട് മഞ്ജു ചേച്ചി ചാത്തങ്കരിയില്ലേ, മഞ്ജു ചേച്ചി അമ്മ രാധമ്മ സ്പെഷ്യൽ ആയിട്ട് തിരക്കിന്ന്. ആ അപ്പൊ അമ്മയുടെ ഒരു സ്നേഹം അറിയിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനത് അറിയിച്ചു അനിലേട്ടൻ. അപ്പഴത്തേക്ക് അനിലേട്ടൻ വിളിച്ചു.
1: അപ്പൊ ചേച്ചി, മഞ്ജു ചേച്ചി, രാധമ്മ, പിന്നെ ഒമ്പത് മണി മുതൽ വൈകിട്ട് 6 മണി വരെ പ്രോഗ്രാം, 10:63 പേര് പങ്കെടുക്കുന്നവരോട് നമ്മളെ നിവേദ്യ ഹോട്ടലിൽ ഇവിടെ ഇവിടെ നാടൻ പാട്ട് ഗാനമേള ഡാൻസ് അങ്ങനെ
0: മൊത്തത്തിൽ അടിച്ചുപൊളിയാണ്.
1: ഞാനൊരു പാട്ട് പാടുന്നുണ്ട്, 10-60 പേരുണ്ടെന്ന്
0: തോന്നുന്നു. അങ്ങോട്ട് പാട്, മറ്റേ ചൂളടിച്ചിട്ട് പാടുമല്ലോ, ചൂളടിച്ചിട്ട് ഇങ്ങനെ.
1: ആ അത് ചിലപ്പോ ഇതായിരിക്കും, അല്ലാതെ ഒരു പാട്ടാ.
0: അല്ലാതൊരു പാട്ടാ, എന്തായാലും തകർക്കാനില്ല ഏട്ടാ, കേട്ടാ.
1: പിന്നെ അതിനൊരു ആശംസ. പിന്നെ നമ്മൾ രതീഷേട്ടന്
0: കുഞ്ഞുണ്ടായിരുന്നു,
1: അമ്പാലിക കുഞ്ഞിനും ആശംസ രതീഷേട്ടന്റെ ഫാമിലിക്കും. പിന്നെ നമ്മള് മഞ്ജു ചേച്ചിക്കും അങ്ങനെ ചേച്ചിക്കും ശിവചേച്ചിക്കും ജംഗ്സ് കുട്ടി എല്ലാവർക്കും പുഷ്പചേച്ചി എല്ലാവർക്കും നല്ല ഡേ വിഷയം. പിന്നെ അമൃതാകുട്ടി ദേവക്കുട്ടി അപ്പൂസും നല്ല ഡേ വിഷയം.
0: താങ്ക് യു. ഓക്കെ അനിലേട്ട, അപ്പൊ അനിലേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് നമ്മുടെ രതീഷ് ഏട്ടൻ ഓൾറെഡി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. രണദേവിനും അതുപോലെ മകൾ അമ്പാലികക്കുട്ടിക്കും ദീപക്കുട്ടിക്കും അനിൽകുമാർ ചേട്ടനും ആത്മചേച്ചി വിജയമ്മ ചേച്ചി നദരിത രാജപ്പൻ ചേട്ടൻ എല്ലാവർക്കും ഒരു വെരി വെരി ഗുഡ് മോർണിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു മെസ്സേജും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് കോളറിലേക്ക് നമുക്ക് പോകാം. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഈ ശബ്ദം കേട്ടിട്ട് ഇതാരാണെന്ന് പറയണം.
2: ലീല.
0: ലീല ചേച്ചി, കുറച്ചായും തോന്നുന്നു നമ്മള് സംസാരിച്ചിട്ട്.
2: ഒത്തിരി ദിവസമായി.
0: ആ സുഖായിട്ടിരിക്കുന്നോ?
2: സുഖായിട്ടിരിക്കുന്നു.
0: പറഞ്ഞോളൂ, ഇന്നത്തെ ആശംസ ആർക്ക് കൊടുക്കണം?
2: ഇന്നത്തെ ആശംസ അമ്പാലികയ്ക്ക്. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും മറ്റേത് സന്തോഷം ആഘോഷിക്കുന്നവർക്കും നമ്മുടെ സാധോര കുടുംബത്തിലെ എല്ലാവർക്കും സൗഹൃദവാന കുടുംബത്തിലെ എല്ലാവർക്കും നമ്മുടെ മുത്തുവറ്റ രാജൻ ചേട്ടനും കാലാത്ര രാജനും അങ്ങനെ നമ്മളെ വിളിക്കുന്ന ശോഭന
0: എല്ലാവർക്കും നമുക്ക് ആശംസ കൊടുക്കാം കേട്ടോ. അങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മള് മൊത്തത്തില് അത്രേയുള്ളു. അതെ, ഒത്തിരി പേരായിപ്പോ. അപ്പൊ എല്ലാവർക്കും ആശംസ കൊടുക്കാം. ലീല ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. ഓക്കെ, ബൈ. ശരി, ഓക്കെ. അങ്ങനെ ലീല ചേച്ചി, കർക്കിടക മാസം എന്ന് പറയുന്നത് പൊതുവേ നമ്മളെല്ലാവരും പറയാറുണ്ട്, വീഴരുത്, മുട്ടരുത്, ഇടിക്കരുത്. പിന്നെ ഈ മാസം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും ആ ഒരു വേദന അങ്ങനെ നിൽക്കത്തില്ല. എങ്ങനെയാണെന്നറിയില്ല, പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ കർക്കിടക മാസത്തിൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കണം, കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കുന്നവരുണ്ടല്ലോ, കുടിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്തോ അതങ്ങോട്ട് കുടിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ അതൊക്കെ കൃത്യമായിട്ട് നോക്കുന്നവരൊക്കെ ഉണ്ടാവും.

അങ്ങനെ കർക്കിടക മാസമാണ്, ഇന്ന് 2-ാം തീയതിയാണ്, അപ്പൊ രാമായണ മാസമാണ്. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റിയും കുറച്ച് ഡിവൈൻ ആയിട്ടുള്ള ഒരിതാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അടുത്തൊരു സോങ്ങിലേക്ക് പോകാം. അടുത്തത് നല്ല സൂപ്പർ സോങ് ആണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ആശംസകളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ, ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഞാൻ രാജപ്പൻ, പാലക്കാട്.
0: ഗുഡ് മോർണിംഗ് രാജപ്പൻ ചേട്ടാ, പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: വിഷസ് ഇന്ന് നമ്മുടെ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും, പിന്നെ ബർത്ത് ഡേ ആഘോഷിക്കുന്നവർക്കും, വെഡിങ് ഡേ ആഘോഷിക്കുന്നവർക്കും, പിന്നെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പറഞ്ഞിട്ടേ.
0: കുഞ്ഞിന്റെ ബർത്ത്ഡേ അല്ല, നമ്മുടെ വയനാടുള്ള രതീഷേട്ടൻ, ഒരു കുഞ്ഞുണ്ടായി, അംബാലിക എന്നാണ് പേര് പറഞ്ഞത്. ഓക്കെ ഓക്കെ, കുഞ്ഞു അവയ്ക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാജപ്പൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സുലഭ ചേച്ചിയാണ്. സുലഭ ചേച്ചി എപ്പോഴത്തെയും പോലെ ഇപ്പോഴും ഒരു പിക്ചർ മെസ്സേജ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ സുലഭ ചേച്ചി, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സിറാജ് ആണ്, വയനാട് എന്ന്. ഗുഡ് മോർണിംഗ് ദീപ, കർക്കിടകത്തിന്റെ പുണ്യമായി ഒഴുകിയെത്തുന്ന രാമായണ ശീലകളാൽ മുഖരിതമായ ഈ പൊൻപുലരിയെ നേരിയ കുളിർമഴയുടെ തലോടെ ലൈറ്റ് വാങ്ങി സ്വീകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്നേഹവും നന്മയും നിറഞ്ഞ സുപ്രഭാതം. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി സന്തോഷത്തോടെ ഓർക്കട്ടെ, ഇന്നലെ ഞാൻ പങ്കുവച്ച ആ റീവൈൻഡ് സമയം കണ്ടെത്തി കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും, മനോഹരമായി അതിനെ അവതരിപ്പിച്ച ദീപയ്ക്കും അമൃതയ്ക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും 1000 നന്ദി അറിയിക്കുന്നു. സ്നേഹത്തോടെ സിറാജ്, വയനാട്. ശരിയാണ്, ഒരുപാട് പേര് അതിനകത്ത് നമ്മളോട് അവരുടെയും ഓർമ്മകളൊക്കെ അതുകൊണ്ട് പങ്കുവെച്ചു കേട്ടോ സിറാജ്. നല്ല റീവൈൻഡ് ആയിരുന്നു, പക്ഷെ സിറാജിനെ കേൾക്കാൻ പറ്റിയില്ല, എന്നാലും വൈഫ് റെക്കോർഡ് ചെയ്ത് എന്തായാലും കേൾപ്പിച്ചു. അപ്പൊ നല്ലൊരു ഡേ നിങ്ങൾക്ക് ഫാമിലി എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്, ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ് ദീപകുട്ടി.
0: ഗുഡ് മോർണിംഗ്.
2: ഞാൻ ആത്മജ ചേച്ചിയാണേ.
0: യെസ്, ആത്മജ ചേച്ചി പറയൂ, എന്താണ്, പനിയൊക്കെ മാറിയോ?
2: ആ, പനിയൊക്കെ മാറി.
0: ഇന്നത്തെ ആശംസ ആർക്ക് കൊടുക്കണം?
2: ഇന്നത്തെ ആശംസ അംബാലിക മോക്ക്, രതീഷിന്റെ അംബാലിക മോളിലെ ആ മോൾക്ക് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയുടെ ആശംസ നേരുന്നു. അതുപോലെ തന്നെ രണദേവിനും, പിന്നെ എന്റെ കാതോരം കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. ചാനലിന്റെ ഏതോ ഗ്രൂപ്പിന്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനൊരാശംസ നേരുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. ദീപക്കുട്ടിക്കും അപർണയ്ക്കും അമൃതയ്ക്കും നല്ലൊരു ആശംസ നേരുന്നു. പിന്നെ ലീലമ്മ വിളിച്ചല്ലേ, ലീലമ്മയ്ക്കും ബാക്കി എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ആശംസ നേരുന്നു.
0: ഓക്കെ, ആത്മജ ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ.
2: ഓക്കെ മോളെ.
0: ഓക്കെ, നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോകാം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് പാർവതിയാണ്. സ്നേഹപൂർവ്വം നേരുന്നു ഗുഡ് മോർണിംഗ്. തിരിച്ചു കിട്ടുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. അത് സ്നേഹമായാലും ശരി, ഒരു നല്ല വാക്കായാലും ശരി. ഹായ് ചേച്ചി, തുകലശ്ശേരി നിന്ന് പാർവതി. FM കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, പിന്നെ ചേച്ചിക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാർവതി കുട്ടിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പാട്ടിലേക്ക് പോയാലോ? ഒരു പാട്ട് കേട്ടിട്ട് വരാല്ലേ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഗ്രീറ്റിംഗ് കാർഡ്സിൽ വിഷസ് അറിയിക്കാനായി നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് ത്രിമൂർത്തി, മനോജ് മൂർത്തി.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
0: എന്താണ് മനോജ് ചേട്ടാ ഇന്നത്തെ വിഷസ്?
1: ഇന്നത്തെ വിഷസ് എന്റെ ഷാജിന്റെ ബർത്ത്ഡേയാണ്.
0: ഷാജി? ആ ഓക്കെ.
1: ഷാജിന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകള്, അതുപോലെ സൗഹൃദ വാണിയിലെ എല്ലാ അംഗങ്ങൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ, അതുപോലെ റേഡിയോയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ, അതുപോലെ ഇന്ന് വെഡിങ് ഡേ ഉള്ളവർക്കും ഇന്ന് വിവാഹം ഉള്ളവർക്കും ഇന്ന് പിറന്നാളുള്ളവർക്കും മൂർത്തീസിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകുകയാണ്.
0: ഓക്കെ മനോജ് ചേട്ടാ, അപ്പൊ എന്തായാലും ഷാജി ചേട്ടൻ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് ആൻഡ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. മിനി ചേച്ചി, മിനി ബാബു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മോളെ, മാക്ഫാസ്റ്റ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സൗഹൃദവാണി സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസത്തെ ആശംസകൾ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക്, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും, മോൾക്കും നല്ലൊരു ദിവസത്തെ ആശംസ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിനി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ.
2: ശ്യാമസംഗീതമേ ഹൃദയസാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ ശ്യാമഗീതമേ സാഗരങ്ങളെ
0: പാടി ഉണർത്തിയല്ലോ.
1: അതെ അതെ, എല്ലാരും ഉണരട്ടെ
0: ഉണരട്ടെ. പ്രവീൺ ചേട്ടനല്ലേ തുകലശ്ശേരി?
1: അതെ.
0: ആ പാട്ട് പാടുമ്പോ നമുക്കറിയാം. എന്താണ് അപ്പൊ ഇന്നത്തെ വിഷസ്?
1: വിഷസ് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്.
0: അത് ശരി. ഓക്കെ,
1: പിന്നെ എന്റെ ഞങ്ങളുടെ മോടെയും ബർത്ത്ഡേ ഇന്ന് തന്നെയാണ്.
0: രണ്ടുപേരുടെ ഇന്ന് തന്നെയാണ്. അമ്മയുടെ പേരെന്താ?
1: ഓമനാമ്മ.
0: ഓമനാമ്മ ആൻഡ് കുഞ്ഞിന്റെ പേരെന്താ?
1: ഐശ്വര്യ.
0: ഐശ്വര്യ. അപ്പൊ ഓമനാമ്മയ്ക്കും ഐശ്വര്യക്കും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ്. സന്തോഷമായിട്ടിരിക്കട്ടെ എപ്പോഴും.
1: ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു.
0: ശരി, അപ്പൊ പ്രവീൺ ചേട്ടനും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു എല്ലാവർക്കും കേട്ടോ. നല്ല പാട്ടായിരുന്നു. ഓക്കെ
1: ഓക്കെ,
0: ബൈ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. അമ്പിളി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓരോ പ്രഭാതവും നന്മയുടെ പുതുവെളിച്ചം പകരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് മോളെ, പുതിയ അമ്പാലിക കുഞ്ഞുവാവയ്ക്കും ഇന്ന് പ്രത്യേകിച്ച് വിശ്വസുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക കൂട്ടുകാർക്കും, മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും, മോൾക്കും കുടുംബത്തിനും, എന്നും വിളിക്കുന്നവർക്കും, റേഡിയോ ഫാമിലിക്കും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ മോളെ. ഓക്കെ അമ്പിളി ചേച്ചി, നല്ലവരുടെ വിഷ് ചെയ്യുന്നു. ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്,
3: ഗുഡ് മോർണിംഗ്
0: എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. 7 മണി കഴിഞ്ഞ 51 മിനിറ്റ് ആയി, ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ? ആ അത് ശരി.
3: അങ്കീത
0: ചേച്ചി പറഞ്ഞോളൂ, ഇന്നത്തെ വിശ്വസ് ആർക്കാണ്?
3: ഇന്നത്തെ വിശ്വസ് എന്റെ അതോരും കുടുംബത്തിലെ നദീറ കുട്ടിക്കും കുടുംബത്തിനുമാണ്. ഒരു ആശംസ പറഞ്ഞില്ലേ പറ്റത്തില്ല. ഞങ്ങൾ ഗുരുവായൂരിൽ പോയി ഉണ്ണിക്കണ്ണനെ കാണാൻ പോയി. പെട്ടെന്ന് അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. നദീറ കുട്ടി ഇവിടെ വീട്ടിൽ പോയി, എല്ലാരും കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം, സന്തോഷം.
0: ഓക്കെ, അപ്പൊ നദീറത്തേക്ക് ഒരു സ്പെഷ്യൽ ആശംസ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
3: പ്രത്യേകിച്ച് അവിടുത്തെ ഇക്കയ്ക്കും കേട്ടോ. അപ്പൊ എന്റെ കാതരും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് കുഞ്ഞിന്റെ പേര് രണദേവ്.
0: അംബാലിക രണദേവ്. അംബാലിക.
3: ഓമനാമ്മ ഇപ്പൊ പറഞ്ഞില്ലേ ബർത്ത്ഡേ ആവശ്യത്തിന്. ആ ഓമനാമ്മയ്ക്ക് ഒരു ആശംസ നേരുന്നു.
0: ഓക്കെ,
3: എന്റെ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും മോൾക്കും നല്ലൊരു ശുഭദിനം.
0: ഓക്കെ ഗീത ചേച്ചി, ഞാൻ ഫാമിലി നല്ലവരുടെ വിഷയുന്നു കേട്ടോ.
3: ശരി മോളെ.
0: ഓക്കെ ബൈ. അടുത്തത് മിനി ചേച്ചി, മിനി റജി. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും, ചിലർ സഹായിക്കും, ചിലർ പറ്റിക്കും. അവസാനം യാത്ര അവസാനിപ്പിക്കാൻ വീണ്ടും നമ്മൾ ഒറ്റയ്ക്കാകും. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക്, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്ക് ആശംസകൾ. ദീപക്കുട്ടിക്ക് നല്ല ആശംസകൾ. നമ്മുടെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ആശംസകൾ. കുഞ്ഞുവാവിക്ക് നല്ലൊരു ആശംസ, അനിലിന് പ്രത്യേക ആശംസ. അങ്ങനെ മൊത്തത്തിൽ ആശംസയാണ് മിനി ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പൊ മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ. നമസ്കാരം മാക്ഫാസ്റ്റ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും ഞങ്ങളുടെ സൗഹൃദമാണ് ഇടയിലെ എന്റെ എല്ലാ ചങ്സിനും ഒപ്പം മാക്ഫാസ്റ്റിലെ മൂന്ന് ശബ്ദറാണികൾക്കും നല്ലൊരു ശുഭ പുലരിയും കർക്കിടക ദിനാശംസകളും നേർന്നുകൊണ്ട് പാവ ഫോട്ടോച്ചിക്കാരൻ ജയങ്കർ. അത് എപ്പോഴെപ്പോഴും പറയണ്ട, ഞങ്ങൾ എപ്പോഴും പാവം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. ഇന്ന് രാവിലെ 6 മണി മുതൽ തുടങ്ങിയ ഒരു വിളക്കിന്റെ വർക്കിലാണ് ഞാൻ. 9 അടി പൊക്കമുള്ള വിളക്കാണെന്നുണ്ടൊരു ഫോട്ടോയും കൂടി അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, വർക്ക് നടക്കട്ടെ കേട്ടോ ജയങ്കരേട്ടാ, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ദീപ, പതിവ് പോലെ പ്രോഗ്രാം കേട്ടുകൊണ്ട് പച്ചരി വാങ്ങാൻ കാശുണ്ടാക്കാൻ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷോ ആന്റണി ചേട്ടനാണ്. പിന്നെ ഗാനങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ ഭാവഗായകന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊരു അപേക്ഷയുണ്ട്. ശുഭദിനം നേർന്നുകൊണ്ട് ആന്റണി കടവന്ത്ര. പിന്നെന്താണ്, അതിനൊന്നും പ്രശ്നമില്ല. നമ്മൾ രാവിലെ അങ്ങ് കുറച്ച് പാട്ടുകൾ ഇന്ന ആൾക്കാരുടെ ഒന്നും വിചാരിക്കില്ല, രാവിലെ മനസ്സിൽ തോന്നുന്ന നല്ല നല്ല പാട്ടുകൾ കേൾപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ ആന്റണി ചേട്ടാ. അപ്പൊ നല്ലൊരുടെ വിഷയുന്നു. സുജചേച്ചി ഇരവി പേരൂർ, ഓരോ പുലരിയും മനോഹരമാണ്. പുതിയ ചിന്തകളും പുതിയ പ്രതീക്ഷകളുമായി സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ്. ഓക്കെ സുജ ചേച്ചി, ഗുഡ് മോർണിംഗ്. ലേഖ ചേച്ചി, ഗുഡ് മോർണിംഗ് മോളെ. എല്ലാവർക്കും നല്ലൊരുടെ ആശംസിക്കുന്നു. അംബാലിക കുഞ്ഞുവാവിക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചക്കര ഉമ്മയും കൊടുക്കണേ. പിന്നെന്താ, അംബാലിക കുഞ്ഞുവാവിക്ക് ഒരു ചക്കര ഉമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളും ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഒരു മുത്തശ്ശിയാകാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ആ അത് ശരി. അപ്പൊ അതിനൊരു സ്പെഷ്യൽ ആശംസ കേട്ടോ ലേഖ ചേച്ചി. അപ്പൊ ആ ഒരു സന്തോഷം ഞങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇനി രണ്ടു മൂന്ന് മെസ്സേജും കൂടി ഉണ്ട്. പക്ഷെ ഇത് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആരും കേൾക്കാണ്ട് പോകും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ കേൾപ്പിച്ചു തരാം, എന്നിട്ട് നമുക്ക് വീണ്ടും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരിച്ചു വരാം.
4: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലെ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു.
0: മൊറോക്കോ ടീമിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ഉത്തരം യാസിൻ ബൂനോ. ശരി ഉത്തരം അയച്ചവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ തെരഞ്ഞെടുത്ത വിജയി അനിൽ വായ്പൂർ.
4: വിജയിക്ക് പുളിമൂട്ടൽ സെക്സ് നൽകുന്നു ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം.
0: ആ ഇതൊന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ. അപ്പൊ അനിലേട്ടാ കൺഗ്രാജുലേഷൻസ്. അപ്പൊ സ്പെഷ്യൽ ഗോൾ വലയങ്ങൾക്ക് പറഞ്ഞുള്ള പരിപാടിയിൽ നമ്മുടെ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട അപ്പൊ ഇപ്രാവശ്യത്തെ വിജയി നമ്മുടെ സ്വന്തം അനിൽകുമാർ ഓയെ അനിൽ വായ്പൂരാണ്. അപ്പൊ ഇതിപ്പോ കേൾപ്പിച്ചില്ലെങ്കിൽ പലരും മിസ്സായി പോവല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഇടയിലൂടെ ഒന്ന് കേൾപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് അന്ന ചേച്ചിയാണ് ദുബായിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ദീപക്കുട്ടി, എത്ര കേട്ടാലും അടുക്കാത്ത പാട്ടുകൾ സൂപ്പർ. അംബാലിക കുട്ടിക്ക് നല്ലൊരു ആശംസ നേരുന്നു. എന്റെ കാതോരം കൂട്ടുകാർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ദീപമോൾക്കും നല്ലൊരു നല്ലൊരു വിഷയം എന്ന് പറഞ്ഞിട്ട് അന്ന ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അന്ന ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ആൻഡ് താങ്ക് യു. പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതല്ല. അടുത്തത് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ദീപമോളെ, അംബാലിക മോൾക്ക് നല്ലൊരു ആശംസ. രണദേവ് മോനും ഒരു ആശംസ കൊടുക്കണേ. ഇന്ന് ബർത്ത്ഡേ, മറ്റു വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ആശംസ കൊടുക്കണേ. എന്റെ കാതോരം ഗ്രൂപ്പിലെ പ്രിയ കൂട്ടുകാർക്കും, അനിൽ, സാജൻ, സജനു, ഉണ്ണിച്ചേട്ടൻ, വിജയമ്മച്ചേച്ചി, സിന്ധു, കവിയൂർ, സുലഭ, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. അനിൽ പറഞ്ഞ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പൊടിയാടിയിൽ നിന്ന് പുഷ്പ. പുഷ്പ ചേച്ചി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഓമനാമയ്ക്കും ഐശ്വര്യമോൾക്കും ജന്മദിനാശംസകളെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, നെക്സ്റ്റ് മെസ്സേജ് നദി റൈത്ത. ജീവനുള്ളപ്പോൾ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക, കാരണം ഓർമ്മകളെക്കാൾ വലുതാണ് ഒപ്പമുള്ള നിമിഷങ്ങൾ. ശുഭദിനം. ദീപമോളെ അറിഞ്ഞോ, ഗുരുവായൂർ കണ്ണനെ കാണാൻ വന്നപ്പോൾ എന്റെ വീട്ടിൽ വന്നു. ഒത്തിരി സന്തോഷം. അന്ന് വരാൻ പറ്റാത്തതിൽ സങ്കടം ഉണ്ടായിരുന്നു. ഇത്രയുള്ളൂ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. നമ്മുടെ ഗീതച്ചേച്ചി ചെന്ന കാര്യമാണ്. ദീപമോൾക്കും എന്റെ പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും എന്റെ കാതോര മുത്തുമണികൾക്കും രതീഷിന്റെ പൊന്നുമോൾ അംബാലികയ്ക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതെ, എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുമെന്ന് പറയില്ലേ. നമ്മുടെ ആഗ്രഹം അത്രയും തീവ്രമാണെങ്കിൽ അത് നടക്കും. അപ്പൊ അതാണ് നടന്നത്. അപ്പൊ നദീരേത്ത, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അനിലേട്ടൻ, എന്താണ്, ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടമുള്ളവരെ എന്നും കാണാൻ കഴിയില്ല, പക്ഷെ അവരെ ഓർത്തൊരു ഗുഡ് മോർണിംഗ് പറയാൻ കഴിയും. ഒത്തിരി സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് പാട്ട് കേട്ടു പോവാം, അല്ലെങ്കിൽ പിന്നെ പാട്ട് ആര് കേൾക്കും? ആരും കേൾക്കില്ല. അപ്പൊ ഹായ് ദീപക്കുട്ടി, ഗുഡ് മോർണിംഗ്. അപ്പൂസ് കുട്ടി, അമൃത കാർത്തിക കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് മോർണിംഗ്. പിന്നെ വാർഷികോത്സവത്തിന്റെ ഒരു പോസ്റ്ററും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അനിലിന് ഒരു കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്പിളി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അത് ആ ഒരു കൺഗ്രാജുലേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഓക്കെ, എല്ലാവരുടെ മെസ്സേജ് ഞാൻ വായിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. എല്ലാവരും അടിച്ച് പൊളിച്ച് ഈ ഒരു ദിവസം മുന്നോട്ട് പോവുക. സന്തോഷിക്കാനുള്ള സമയം നമ്മൾ മാക്സിമം സന്തോഷിക്കുക. അപ്പൊ നമ്മുടെ ആന്റണി ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു ഭാവഗായകന്റെ പാട്ടും കൂടി ഉൾപ്പെടുത്തണമെന്നതാ. ഭാവഗായകന്റെ പാട്ട് വന്നല്ലോ, അപ്പൊ സന്തോഷമായല്ലോ. ഇത് ഞാൻ അറിയാണ്ട് ഇട്ടതാണ് കേട്ടോ, പക്ഷെ അപ്പോഴാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത്. അല്ലാതെ മെസ്സേജ് വന്നതിന് ശേഷം ഇട്ടതല്ല ഈ പാട്ട്. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. ലക്ഷ്മിപ്രിയ ചേച്ചി, കൺഗ്രാറ്റ്സ് അനിലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഒരു കൺഗ്രാറ്റ്സ് ഞാൻ അറിയിക്കുന്നു. ലാസ്റ്റ് മൊമെന്റ് പ്രസന്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു കൺഗ്രാറ്റ്സ് അറിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരുടെയും കൂടെ ഒരു ആശംസ ഞാൻ അനിലേട്ടിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലവരുടെ വിഷയതുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்.
1: 8 o'clock. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മാക്‌ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്‌ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. വൈദ്യുതി നിയന്ത്രണത്തിൽ അയവ് വരുത്താൻ ഒരു വർഷത്തേക്ക് 200 MW വൈദ്യുതി കൂടി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷൻ വാക്കാൽ അനുമതി നൽകി. ശനിയാഴ്ച തെളിവെടുപ്പ് നടത്തിയ ശേഷം ഔദ്യോഗിക അനുമതി നൽകും. യൂണിറ്റിന് 5.96 രൂപയാണ് വില. ഒരു വർഷത്തേക്ക് ദിവസം മുഴുവൻ 200 MW വൈദ്യുതിക്കാണ് കരാർ. വർഷം ഏകദേശം 140 കോടി യൂണിറ്റ് വരുമിത്. ചെലവ് ഏകദേശം 840 കോടി രൂപയും. NTPC, വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡ്, പവർ പ്ലസ് ട്രേഡിംഗ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നീ കമ്പനികളിൽ നിന്ന് അടുത്ത വർഷം July 14 വരെയാണ് വാങ്ങുന്നത്. വൈദ്യുതി ഉടൻ വാങ്ങിത്തുടങ്ങും. നിയന്ത്രണത്തിൽ ചെറിയ ഇളവുണ്ടാകും, എന്നാലും തുടരേണ്ടിവരും. കാരണം മഴയില്ലാത്ത ദിവസങ്ങളിൽ 600 MW വരെ വൈദ്യുതി കുറവുണ്ട്. കൂടുതൽ വൈദ്യുതി വാങ്ങുന്നതിനാൽ ലോകകപ്പ് ഫൈനൽ ദിവസമായ ഞായറാഴ്ച കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവില്ലെന്ന് KSEB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോ എം ജി രാജമാണിക്യം പറഞ്ഞു. തത്സമയ വിപണിയിൽ വൈദ്യുതി കിട്ടാനില്ല. ഇതിനായി ചെലവിടുന്ന പണം പിന്നീട് ഉപഭോക്താവ് തന്നെ നൽകേണ്ടിയും വരും. അതിനേക്കാൾ നല്ലത് ചെറിയ തോതിലുള്ള നിയന്ത്രണമാണെന്നും അദ്ദേഹം പറഞ്ഞു. മൗനം പൂണ്ടുകിടന്ന പള്ളിയോട പുരകൾ മാധവനാമത്താൽ ഉണർന്നു. കരകൾക്കിനി ഒരൊറ്റത്താളം. പമ്പയുടെ ഓളങ്ങളും നദോന്നതയുടെ താളത്തിൽ ഒഴുകുന്നു. വയറ് നിറച്ചുണ്ണാൻ മനസ്സ് നിറയ്ക്കാൻ മറ്റൊരു വള്ളസദ്യക്കാലം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ വഴിപാടുകൾക്ക് ഞായറാഴ്ച തുടക്കമാകും. September 16 വരെയുള്ള 60 ദിനങ്ങൾ വള്ളസദ്യയുടെ രുചിക്കാലമാണ്. അടുത്തതൊരറിയിപ്പാണ്. പത്തനംതിട്ട ജില്ലാ സബ് ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് 29-30 തീയതികളിൽ തിരുവല്ലയിൽ നടക്കും. കുറ്റപ്പുഴ മാർത്തോമ റെസിഡൻഷ്യൽ കോളേജ് സ്കൂളിലാണ് മത്സരങ്ങൾ. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലുള്ള ആൺപെൺ ജില്ലാ ടീമുകളെ മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുക്കും. 2013 ജനുവരി 1-നോ അതിനുശേഷമോ ജനിച്ചവർക്ക് പങ്കെടുക്കാം. പ്രായം തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം. അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലബ്ബുകളും സ്ഥാപനങ്ങളും ടീമുകളെ July 24 രജിസ്റ്റർ ചെയ്യിക്കണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9048-3255-46. സർക്കാർ പോളിടെക്നിക് കോളേജിൽ ലെക്ചറർ ഇൻ മാത്തമാറ്റിക്സ് തസ്തികയിലേക്ക് വെച്ചുചിറയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. 22 രാവിലെ 10 മണിക്കാണ് അഭിമുഖം. ഫോൺ നമ്പർ 0473-526-6671. മല്ലപ്പള്ളി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വരുന്ന പുഞ്ച ട്രാൻസ്ഫോർമർ പരിധിയിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിപ്പുണ്ട്. മറ്റൊരറിയിപ്പ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ ലഭിക്കുന്നവർ September 30 മുൻപ് വാർഷിക മസ്റ്ററിംഗ് നടത്തണം. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനെന്നും ലോകത്തിലെ ഏറ്റവും നീളമേറിയ ബ്രോഡ്ഗേജ് ഹൈഡ്രജൻ ട്രെയിനെന്നും ഖ്യാതിയുള്ള നമോ ഗ്രീൻ ട്രെയിനിന്റെ കന്നി സർവീസ് ഹരിയാനയിലെ ജിന്ദൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. എണ്ണ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയുടെ വികസനം സ്തംഭിച്ചില്ലെന്നതിന്റെ തെളിവാണ് എച്ച് ട്രെയിനെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2014 മുൻപായിരുന്നു പശ്ചിമേഷ്യൻ സംഘർഷം പോലുള്ള സാഹചര്യം ഉണ്ടായതെങ്കിൽ ഇന്ത്യൻ റെയിൽവേ സ്തംഭിക്കുമായിരുന്നു. കാരണം അന്ന് മിക്ക ട്രെയിനിലും ഡീസൽ എഞ്ചിനായിരുന്നു. എന്നാൽ 12 വർഷത്തിനിടെ 90% ശൃംഖലയും വൈദ്യുതീകരിച്ചു. ഇപ്പോൾ ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുമെത്തി. രാജ്യത്താദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 ഇന്ന് കുതിച്ചുയരും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1st വിക്ഷേപണ തറയിൽ നിന്ന് രാവിലെ 11:30 റോക്കറ്റിന്റെ കന്നി പരീക്ഷണ പറക്കൽ. വിക്ഷേപണത്തിന് മുൻപുള്ള പരിശോധനകളൊക്കെ തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ആഗമൻ എന്നാണ് ദൌത്യത്തിന്റെ പേര്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്വകാര്യ സ്ഥാപനമാണ് റോക്കറ്റ് രൂപകൽപ്പന ചെയ്തത്. 350 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാവുന്ന തരത്തിലാണ് റോക്കറ്റിന്റെ ഘടന. ഹയർ സെക്കൻഡറി 1st വർഷ പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. അതിൽ 250,981 പേർ 30% മാർക്ക് നേടി. ഇത് 62.01% കഴിഞ്ഞ വർഷം 60.76% ആയിരുന്നു. അർജന്റീനയും സ്പെയിനും മാത്രമല്ല 3rd ടീം കൂടി കളിക്കുന്നുണ്ട് ലോകകപ്പ് ഫൈനലിൽ. സ്പാനിഷ് ക്ലബ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇരു ടീമുകളിലുമായി 10 അത്ലറ്റിക്കോ താരങ്ങളാണ് കലാശ പോരാട്ടത്തിനൊരുങ്ങുന്നത്. അർജന്റീന ടീമിൽ 6ഉം സ്പാനിഷ് ടീമിൽ 4ഉം ഹൂലിയൻ അൽവാരസ്, ഗിലിയാനോ സിമിയോണി, നഹുവൽ മൊളീന, തിയാഗോ അൽമേഡ, നിക്കോ ഗോൺസാലസ് എന്നിവരാണ് അർജന്റീന താരങ്ങൾ. ഇതിൽ നിക്കോ യോണ്ടസിൽ നിന്ന് അത്ലറ്റിക്കോയിൽ വായ്പേടി സ്ഥാനത്തിലെത്തിയതാണ്. അലക്സ് ബയേന, മാർക്ക് ബുബിൻ, മാർക്കോസ് ലോറന്റെ, അലിയാൻഡ്രോ ഗ്രിമാൾഡോ എന്നിവരാണ് സ്പെയിനിലെ അത്ലറ്റിക്കോ താരങ്ങൾ. കഴിഞ്ഞ രണ്ട് ലോകകപ്പ് ഫൈനലിലും കൂടുതൽ താരങ്ങൾ കളിച്ചത് അത്ലറ്റിക്കോ മഡ്രിഡിൽ നിന്നാണ്. 2022 2018 നാല് വീതം കളിക്കാൻ ഫൈനലിൽ കളിച്ചു. അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടത്തിന് സ്ലാവ്കോ വിൻസിച്ച് പ്രധാന റഫറിയാവും. സ്ലോവീനിയക്കാരനായ വിൻസിച്ചിന്റെ രണ്ടാം ലോകകപ്പാണിത്. സ്ലോവീനിയയുടെ തന്നെ തോമസ് ക്ലാൻസ്നിക്കും ആന്ദ്രസ്കോ വാസിച്ചുമാണ് അസിസ്റ്റന്റ് റഫറിമാർ. വിൻസിച്ച് ഈ ലോകകപ്പിൽ മൂന്ന് മത്സരം നിയന്ത്രിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് ഇതിഹാസവും വെസ്റ്റ് ഇൻഡീസ് ടീം ക്യാപ്റ്റനുമായിരുന്ന ഗാരി സോബേഴ്സ് അന്തരിച്ചു. ബർബാഡോസിലെ വസതിയിലായിരുന്നു അന്ത്യം. ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൌണ്ടർമാരിലൊരാളായി വിലയിരുത്തപ്പെടുന്ന താരം 1954 മുതൽ 74 വരെ വിൻഡീസിനു വേണ്ടി കളിച്ചു. ഇക്കാലത്ത് 93 ടെസ്റ്റിലും ഒരു ഏകദിനത്തിലും ഇറങ്ങി. 1965 മുതൽ 72 വരെ വിൻഡീസ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ
1: ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂൾ തിരുവല്ലയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രീ ഫൈനൽ ഫുട്ബോൾ പോരാട്ടം ആവേശം കൊളുത്തുന്നു. സ്പെയിൻ ടീമിനെ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI ക്യാപ്റ്റനായി ടീമിനെ നയിക്കുമ്പോൾ അർജന്റീന ടീമിനെ പ്ലസ് ടു വിദ്യാർത്ഥി ആദി രാജേഷ് നയിക്കും. മുഖ്യാതിഥിയായി പത്തനംതിട്ട ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോയി പൗലോസും വിശിഷ്ടാതിഥിയായി മുനിസിപ്പൽ കൌൺസിലർ ജിനോ മാത്യുവും പങ്കെടുക്കും. ജൂലൈ 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആവേശത്തിന്റെ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വരൂ, ഈ പോരാട്ടത്തിന് സാക്ഷിയാകാം. ബി ദേർ, ഷെയർ ലൗഡ്, സപ്പോർട്ട് യുവർ ടീം.

നമസ്കാരം. റേഡിയോ മാക്ഫെസ്റ്റ് 90.4 രാംഗലേയത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദേവി ശോഭന. വളരെ മനോഹരങ്ങളായ നമ്മളെ പ്രണയത്തിൻ്റെയോ ഭക്തിയുടെയോ ശാന്തതയുടെയോ സന്തോഷത്തിൻ്റെയോ ഒക്കെ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആ ഭാവങ്ങളും രസങ്ങളും ഒക്കെ നമുക്ക് തരുന്ന കുറേ രാഗങ്ങളെയാണ് ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഈ ആഴ്ചയും അതേപോലെ തന്നെ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ മറ്റൊരു രാഗമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. പക്ഷേ ഈ രാഗത്തിന്റെ പ്രത്യേകത, ഈ രാഗം തരുന്ന ഒരു രസം എന്ന് പറയുന്നത് ഭക്തിയാണ്. മറ്റൊന്ന് മനസ്സിന്റെ ഉള്ളിലൊരു വിങ്ങലെന്നോ അല്ലെങ്കിൽ ഒരല്പം മൂടി കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയോ എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് പറയാം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രാഗം രേവതിയാണ്. രേവതി രാഗം അറിയപ്പെടുന്നത് തന്നെ വെരി ഇൻവേർഡ്, സ്പിരിച്വൽ, ഡാർക്ക് അങ്ങനെയാണ്. അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു രാഗം കൂടിയാണ് രേവതി രാഗം. ധാരാളം സിനിമാ ഗാനങ്ങൾ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും രേവതി രാഗത്തിൽ. പക്ഷേ രേവതി രാഗത്തിൽ സിനിമാ ഗാനങ്ങളെ പോലെ തന്നെ അതേപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു ഗാനം എന്ന് പറയുന്നത് ഒരു കൃതിയാണ്, ഒരു കീർത്തനമാണ്. സ്വാമി ദയാനന്ദ സരസ്വതി എഴുതിയ, ഒരു പക്ഷേ അത് രേവതി ആണ് രാഗം എന്നറിയില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ആസ്വദിച്ച് കണ്ടിട്ടുള്ള ഒരു ഗാനമാണ് ഗംഗ.

അങ്ങനെയുള്ള ഒരു ഗാനം. ആദി താളത്തിൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ട് അങ്ങനെ നമ്മളുടെ രേവതിയുടെ ഈ ഒരു അധ്യായം ഇവിടെ തുടങ്ങാം.

രേവതി ഒരു ജന്യരാഗമാണ്. രണ്ടാമത് മേളകർത്ത രാഗമായ രക്നാംഗി എന്ന രാഗത്തിന്റെ ജന്യമായിട്ടാണ് രേവതി രാഗത്തിനെ കണക്കാക്കപ്പെടുന്നത്. രേവതി രാഗം ഒരു കമ്പാരിറ്റീവ്ലി ഒരു പുതിയ രാഗം എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു പെന്റാടോണിക് അതായത് ഔടവ രാഗം കൂടിയാണ്. നീലക്കടമ്പ് എന്ന ചിത്രത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ചു.

എന്ന ഗാനം. നമ്മുടെ പഴയ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായിരുന്ന ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശ്രീ കെ ജയകുമാർ സാറാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത്. ഈ ഗാനവും രേവതി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് വേഗം വരാം.

ഇതാണ് രേവതിയുടെ ആരോഹണ അവരോഹണ ക്രമം. രേവതി രാഗത്തിൽ 5 സ്വരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഷഡ്ജം, അതായത് സാ, ശുദ്ധ ഋഷഭം, അല്ലെങ്കിൽ രീ വൺ എന്ന് നമ്മൾ പറയും. ആ രീ വണ്ണിന്റെ ഉപയോഗത്തോട് തന്നെ നമുക്ക് ഈ രാഗം ഒരു കുറച്ചൊരു എന്താ പറയാ, നമുക്കൊരു വിങ്ങലോ ഒരു സങ്കടമോ ഒക്കെ തോന്നുന്ന തരത്തിൽ അരിയുടെ ഉപയോഗം അങ്ങനെയാണ്. ആ രീ വൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഋഷഭം വരുന്ന രാഗങ്ങളുടെയൊക്കെ ഒരു ഭാവം കുറച്ചൊരു ശോക ഭാവം കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാവമാണ് ആ സ്വരം നമുക്ക് തരുന്നത്. പിന്നെ ശുദ്ധ മധ്യമം, അതായത് മാ വൺ പഞ്ചമം. കൈശിക നിഷാദം, നീ ടു ആണ് നമ്മൾ ഈ രാഗത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഈ രാഗത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രേവതി രാഗം വളരെ പവർഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ആ രാഗത്തിന്റെ ഒരു മിസ്റ്റിക്കൽ പവർ കൊണ്ട് തന്നെ വേദമന്ത്രങ്ങളൊക്കെ ഉരുവിടാൻ ഉപയോഗിക്കുന്ന രാഗവും രേവതി രാഗമാണ്.

സുഖമോ ദേവി എന്ന ചിത്രത്തിലെ ഈ ഗാനം എങ്ങനെ നമുക്ക് മറക്കാൻ സാധിക്കും അല്ലേ? രവീന്ദ്രൻ മാഷിന്റെ കോമ്പോസിഷനില് സുഖമോ ദേവി എന്ന 1986 ഇറങ്ങിയ മലയാളത്തിലെ വൺ ഓഫ് ദ ക്ലാസിക് മൂവീസ് എന്ന് തന്നെ പറയാവുന്ന ചിത്രത്തിലെ ഈ ഗാനം രേവതി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് രേവതിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം.

ഇനി ഹിന്ദുസ്ഥാനിയിൽ ഭൈരവ് ധാട്ടിലുള്ള ബൈരാഗി ഭൈരവ് എന്ന് പറയുന്ന രാഗമാണ് രേവതി രാഗത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്നത്. ഈ ബൈരാഗി ഭൈരവിലുള്ള ധാരാളം മനോഹരങ്ങളായ ഹിന്ദി സിനിമാ ഗാനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ലതാ മങ്കേഷ്കർ പാടി 1971 പുറത്തിറങ്ങിയ പർദേ കെ പീച്ചെ എന്ന ചിത്രത്തിലെ ശങ്കർ ജയകിഷൻ

രേവതി രാഗം രത്നാംഗി എന്ന രാഗത്തിന്റെ ജന്യരാഗമാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. പക്ഷെ എന്നാലും മറ്റ് ചില പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ചില സംഗീതജ്ഞരുടെ ഭാഷയിൽ ഈ രാഗത്തിനെ നാലാമത് മേളകർത്ത രാഗമായ വനസ്പതിയുടെ ജന്യമായിട്ട് അല്ലെങ്കിൽ എട്ടാമത് മേളകർത്ത രാഗമായ ഹനുമത്തോടിയുടെ ജന്യമായിട്ട് അതേപോലെ തന്നെ പത്താമത് മേളകർത്ത രാഗമായ നാടകപ്രിയയുടെ ജന്യമായിട്ട് ഇനി പതിനാലാമത് മേളകർത്ത രാഗമായ വകുളാഭരണത്തിന്റെ ജന്യമായിട്ടും അതേപോലെ തന്നെ പതിനാറാമത് മേളകർത്ത രാഗമായ ചക്രവാകത്തിന്റെ ജന്യമായിട്ടും ഒക്കെ പറയപ്പെടുന്നുണ്ട് പൊതുവിൽ. അതിന് കാരണം ഈ രാഗങ്ങളിലുള്ള ഋഷഭം മധ്യമം നിഷാദം, അതായത് രീ മാ നീ എന്ന ഈ മൂന്ന് സ്വരങ്ങൾ രേവതി രാഗത്തിന്റെ അതേ സ്വഭാവം അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ രേവതിയിൽ ഈ മൂന്ന് സ്വരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ രാഗങ്ങളിൽ വനസ്പതിയിലും ഹനുമത്തോടിയിലും നാടകപ്രിയയിലും വകുളാഭരണത്തിലും ചക്രവാകത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന അതേ രീതിയിലാണ് എന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഗങ്ങളിലെ ഗാന്ധാരവും ധൈവതവും ഗ എന്ന സ്വരവും ധ എന്ന സ്വരവും മാറ്റി നിർത്തിയാലും രേവതി രാഗത്തിന്റെ അതേ ഏതാണ്ട് അതേ ഒരു സ്വഭാവം ലഭിക്കും എന്നുള്ളത് കൊണ്ടും ആണ് എന്നും പറയപ്പെടുന്നു. പക്ഷേ എന്നാലും പൊതുവിൽ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് ഈ രാഗത്തിനെ രത്നാംഗി രാഗത്തിന്റെ ജന്യമായിട്ട് തന്നെയാണ്. ഇനി തമിഴിൽ നാൻ അവനല്ലൈ എന്ന ഒരു ചിത്രത്തിലെ കാക്ക കാക്ക എന്ന ഒരു ഗാനം വിജയ് ആന്റണിയാണ് അതിന്റെ മ്യൂസിക് ഡിറക്ഷൻ നിർവഹിച്ചിരിക്കുന്നത്. ആ ഗാനവും രേവതി രാഗത്തിലാണ്, ഏതാണ്ട് ആ ഒരു ട്രാക്കിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് വേഗം വരാം.

രേവതി രാഗത്തിനെ നമ്മൾ ഗ്രഹഭേദം ചെയ്യുമ്പോൾ, ഗ്രഹഭേദം എന്താണെന്ന് നമ്മൾ ഇതിനു മുൻപ് സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ശ്രുതി ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു നോട്ടിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ ഒരു രാഗത്തിലേക്കായിരിക്കും. അതിനെയാണ് നമ്മൾ ഗ്രഹഭേദം എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രഹഭേദം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് രണ്ട് ഔടവ രാഗങ്ങളാണ് രേവതി രാഗത്തിൽ നിന്നും. അത് ശിവരഞ്ജിനി രാഗവും സുനാദ വിനോദിനിയും, അങ്ങനെ രണ്ട് രാഗങ്ങളാണ്. ഇനി തമിഴിൽ ഈ രേവതി രാഗത്തിൽ ഇളയരാജ സാറിൻ്റെ ഒരു മികച്ച കോമ്പോസിഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് പിതാമഹൻ എന്ന ചിത്രം, അതില് വിക്രം സാറിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന അഭിനയം നമ്മൾ കണ്ടതാണ്. ആ ചിത്രത്തിലെ അടടാ അഹങ്കാര അരക്ക കൈകളിൽ എന്നൊരു ഒരു പീസ്, അത് ശരിക്കും ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വളരെ ഇൻവേർഡ് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള വളരെ ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരു ഒരു കോമ്പോസിഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു ഗാനം കേട്ടിട്ടുണ്ട്. വളരെ അതൊരു പ്രത്യേക സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു ഗാനമാണ്. ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും നമുക്ക് അതിൻ്റെ പിക്ചറൈസേഷൻ കാണുമ്പോൾ നമുക്ക് നമ്മളുടെ എന്താണ് ശരിക്കും നമ്മളുടെ ഈ ഒരു ലൈഫിൻ്റെ മീനിങ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു പിക്ചറൈസേഷനൊക്കെ ആണ് ആ ഗാനത്തിൻ്റെ. അതേപോലെ തന്നെയാണ് തമിഴിലെ മറ്റൊരു ടി രാജേന്ദർ സംഗീത സംവിധാനം ചെയ്ത കിളിഞ്ചലുകൾ എന്ന ഒരു ചിത്രത്തില് ജാനകി അമ്മയും കല്യാൺ എന്ന മറ്റൊരു പ്രതിഭാശാലിയായ സംഗീതജ്ഞനും ചേർന്ന് പാടിയിട്ടുള്ള വിഴികൾ മേടയാം ഇമൈകൾ തിരകളാം എന്ന ഒരു ഗാനം. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രേവതി രാഗത്തിൻ്റെ ഏതാണ്ട് ഒരു ഓൾമോസ്റ്റ് ആ ഒരു ട്രാക്കിൽ പോകുന്ന ഗാനം എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗാനമാണ്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് വരാം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

നമ്മൾ ആദ്യം കേട്ട ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ എന്ന കൃതിക്കു പുറമെ അതല്ലാതെ രേവതി രാഗത്തിലുള്ള മറ്റ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ, പുരന്ദരദാസർ രചിച്ച അപരാധിനാനല്ലൈ എന്ന ഒരു കൃതി, അതേപോലെ തന്നെ അന്നമാചാര്യരുടെ നന്നാതി ബ്രോത്തുക്കു എന്ന ഒരു കൃതി, ജഗന്നാഥ അനാഥരക്ഷക എന്ന സുബറാവുവിന്റെ കൃതി, അതേപോലെ തന്നെ നവരത്ന ഭൂഷണാലങ്കൃതേ എന്ന ആർ സുബ്രഹ്മണ്യം എഴുതിയ ഒരു കൃതി, വാണി വീണാപാണി എന്ന കല്യാണീവരദരാജന്റെ കൃതി, അതേപോലെ തന്നെ മഹാദേവ ശിവശംഭോ എന്ന തഞ്ചാവൂർ ശങ്കരയ്യരുടെ കൃതി. ഇതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള കോമ്പോസിഷൻസ്. ഈ പറഞ്ഞ കോമ്പോസിഷൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ളതും എനിക്ക് തോന്നുന്നത് ഒന്ന് ഭോ ശംഭോ എന്ന കൃതിയും, അതേപോലെ തന്നെ ഈ മഹാദേവ ശിവശംഭോ എന്ന തഞ്ചാവൂർ ശങ്കരയ്യരുടെ കൃതിയും ആയിരിക്കണം. പിന്നെ സംഗീതം പഠിക്കുന്ന കുട്ടികളൊക്കെ പുരന്ദരദാസരുടെയും അന്നമാചാര്യരുടെയും ഒക്കെ കൃതികൾ സാധാരണ പഠിക്കാറുള്ളതാണ്. പക്ഷെ എന്നാലും കച്ചേരികൾക്കൊക്കെയും കൂടുതലും പാടി കേട്ടിട്ടുള്ളതും ഈ രണ്ട് കൃതികളുമാണ്. ഇനി ഹിന്ദിയിൽ പരദേശ് എന്ന ഒരു ചിത്രത്തിലെ നമുക്കെല്ലാം അറിയാവുന്ന, പ്രത്യേകിച്ചും നമ്മളുടെ എല്ലാ വർഷവും മിക്കവാറും ജനുവരിയിലും ഓഗസ്റ്റിലും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഗാനമുണ്ട്, യേ മേരാ ഇന്ത്യ ഐ ലവ് മൈ ഇന്ത്യ. ആ ഗാനം ഏതാണ്ട് ഒരു രേവതിയുടെ ട്രാക്കിൽ പോകുന്ന ഒരു ഗാനം കൂടിയാണ്. നമുക്ക് ആ ഗാനം കൂടി ഒന്ന് കേട്ടാലോ?

0: ലെജൻഡറി മ്യൂസിഷ്യനായ ലാൽഗുഡി ജയരാമൻ സാർ വളരെ മനോഹരമായ ഒരു തില്ലാനയും രേവതി രാഗത്തിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എം കെ അർജുനൻ മാസ്റ്ററുടെ മ്യൂസിക് ഡയറക്ഷനിൽ ആർ കെ ദാമോദരൻ എഴുതി യേശുദാസ് സാർ ആലപിച്ച മിഴുനീർ പൂവുകൾ എന്ന ചിത്രത്തിലെ
1: ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ,
0: അങ്ങനെ ഒരു ഗാനം, രേവതി രാഗമാണ്. ആ ഗാനം കൂടി കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

നമ്മൾ നമ്മുടെ കഴിഞ്ഞ ഹിന്ദോളത്തിന്റെ അധ്യായത്തിൽ രാഗമാലികയെ പറ്റി സംസാരിച്ചിരുന്നു. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ദേവസഭാതലം എന്ന ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വിവിധ രാഗങ്ങളും ആ രാഗങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എത്ര മനോഹരമായ ഒരു കോമ്പോസിഷൻ. കൈതപ്രം രവീന്ദ്രൻ യേശുദാസ് കൂട്ടുകെട്ടിൽ പിറന്ന ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്ന ആ ഗാനം കേൾക്കുമ്പോൾ നമുക്ക് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രാഗങ്ങളല്ലാതെ മറ്റൊരു രാഗം അതിൽ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള അത്രയ്ക്കും മികച്ച ഒരു കോമ്പോസിഷനാണ് ആ ഗാനം അല്ലെ. ആ ഗാനത്തിന്റെ അവസാന

അങ്ങനെ വരുന്ന ആ പോർഷൻ കമ്പോസ് ചെയ്തിരിക്കുന്നത് രേവതി രാഗത്തിലാണ്. നമുക്ക് നമ്മളുടെ ഇന്നത്തെ രാഗലയം അധ്യായം ആ ഒരു പോർഷനോടുകൂടി അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച മറ്റൊരു മനോഹരമായ രാഗവുമായി ഞാൻ എത്തുന്നതായിരിക്കും. Till then, you stay tuned to Radio Macfest 90.4. This is Devi Shobhana signing off.

0: ഗോൾവലയത്തിനപ്പുറം എന്ന പരിപാടിയിലെ കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു.
1: മൊറോക്കോ ടീമിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ഉത്തരം യാസിൻ ബൂനോ. ശരിയുത്തരം അയച്ചവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ തെരഞ്ഞെടുത്ത വിജയി അനിൽ വായ്പോർ.
0: വിജയിക്ക് പുളിമോട്ടൽ സെൽസ് നൽകുന്നു ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
3: 9 o'clock.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ഇന്ന് സദ്വചനം നൽകുന്നത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ.
3: ഓം ശാന്തി. ഭാരതത്തിൽ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈശ്വരനെ പ്രതി അളവറ്റ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു. മനസ്സിനെ ഈശ്വരനുമായി യോജിപ്പിക്കാൻ പലതരത്തിലുള്ള വിധിവിധാനങ്ങളുടെ ആശ്രയം സ്വീകരിക്കുന്നുണ്ട്. ഈ വിധിവിധാനങ്ങളിലൂടെ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ശക്തികളെ പ്രാപ്തമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഏത് ശക്തിയാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ളത്? ഈ ചോദ്യം ചിന്തിക്കേണ്ടതാണ്. ജീവിതത്തിൽ ധനത്തിൻ്റെ ശക്തിയുണ്ട്. അതിലൂടെ അനവധി സുഖ സൗകര്യങ്ങളും വസ്തുവൈഭവങ്ങളും പ്രാപ്തമാക്കാൻ സാധിക്കുന്നു. എന്നാൽ തൻ്റെ കുടുംബത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ഈ ധനത്തിൻ്റെ ശക്തിയിലൂടെ ഒരു കാര്യവുമില്ല എന്നവന് അനുഭവമാകുന്നു. ചിലരുടെ അടുത്ത് ശാരീരിക ശക്തിയുണ്ട്. എന്നിരുന്നാലും തൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ ആ വ്യക്തി തകർന്നു പോകുന്നു. ഇപ്രകാരം ചിലരുടെ അടുത്ത് വാക്കിൻ്റെ ശക്തി, എഴുതാനുള്ള ശക്തിയുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ശക്തി തന്നെ അവരുടെ ദുഃഖത്തിന് കാരണമാകുന്നു. അതായത് ഈ ഭൗതിക ശക്തികൾ അല്പകാല സുഖം നൽകുന്നതാണ്, എന്നാൽ സദാകാലത്തേക്ക് സുഖം നൽകില്ല. ജീവിതയാത്രയിലെ ഓരോ പടവുകളിലും സംഘർഷം അനുഭവിച്ച് സ്വയം ശക്തിഹീനനായി നാം മാറിയിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക ശക്തിയെ ഉണർത്തിയാൽ ഈ ഭൗതിക ലോകത്തിലെ വിഭിന്ന പരിതസ്ഥിതികളുടെ ഇടയിൽ ജീവിതത്തെ സന്തുലിതമാക്കി വയ്ക്കാൻ സാധിക്കും. ആന്തരിക ശക്തിയെ പ്രാപ്തമാക്കാൻ ഗുണങ്ങളുടെ ധാരണ ആവശ്യമാണ്. ഗുണങ്ങളുടെ ധാരണയിലൂടെ തിന്മകളുടെ ദൗർബല്യങ്ങളുടെ മേൽ വിജയം നേടാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്ഷമയും പ്രേമവും ഉണ്ടെങ്കിൽ തീർച്ചയായും സഹനശക്തി ഉണ്ടാകും. അതിലൂടെ ക്രോധത്തിൻ്റെ മേൽ വിജയം നേടാൻ സാധിക്കുന്നു. 10 പ്രാവശ്യം നമ്മൾ സഹിച്ചു, 11-ാമത്തെ പ്രാവശ്യം നമ്മൾ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. മറ്റുള്ളവർ കാണുന്നത് 11-ാമത്തെ പ്രാവശ്യം ദേഷ്യപ്പെട്ടതാണ്. അപ്പോൾ അവരെന്താണ് വിചാരിക്കുന്നത്? ഇവർ ഇത്ര നിസ്സാര കാര്യത്തിന് ദേഷ്യപ്പെട്ടല്ലോ. നമ്മുടെ സ്വഭാവത്തിൻ്റെ മേൽ ഒരു കറുത്ത പാടായി. ഇവർക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹനത്തിന് ഒരിക്കലും പരിധി വയ്ക്കരുത്. പലരും ചോദിക്കാറുണ്ട്, സഹനത്തിനൊരു പരിധിയില്ലേ? ഉത്തരം ഇല്ല എന്നാണ്. പ്രകൃതി നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു മരത്തിൽ കല്ലെറിഞ്ഞാൽ മരം നമുക്ക് തിരിച്ചു തരുന്നത് എന്താണ്? ഫലങ്ങളല്ലേ? ഏത് മരത്തിലാണ് ഫലങ്ങൾ ഉള്ളത്, ആ മരത്തിന് കല്ലേറിനെ സഹിക്കേണ്ടി വരുന്നു. ആരുടെ ജീവിതത്തിലാണോ നന്മയുടെ ഫലങ്ങൾ ഉള്ളത്, ആ വ്യക്തിക്ക് കൂടുതൽ സഹിക്കേണ്ടി വരുന്നു. കാരണം നമ്മളിലെ നന്മയുടെ ഫലം അവർക്കാവശ്യമാണ്. അതുകൊണ്ടാണ് നിന്ദയുടെ രൂപത്തിൽ കല്ലെറിയുന്നത്. നമ്മുടെ വ്യവഹാരത്തിൽ എപ്പോഴാണോ സഹിക്കേണ്ടി വരുന്നത്, അപ്പോൾ ഇത് മനസ്സിലാക്കണം, നമ്മളിൽ നിന്ന് മറ്റു വ്യക്തികൾക്ക് എന്തെങ്കിലും നല്ല ഫലങ്ങളാണ് വേണ്ടത്. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഈ സകാരാത്മക ഭാവം വികസിക്കുന്നത്, അപ്പോൾ അവരെ സഹിക്കുക എന്ന തോന്നലേ വരില്ല, ദേഷ്യം വരില്ല. അതിന് പകരം അവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നു. സഹിക്കുന്നവർക്കാണ് ആദരവും ബഹുമാനവും ലഭിക്കുന്നത്. ഒരാളെ മഹാനാക്കുന്നത് സഹനശീലതയാണ്. ഒന്ന് സഹിക്കുക, ക്ഷമിക്കുക, നമ്മുടെ ശീലമാക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശാന്തി.
2: നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാഭൻ നൽകിയ സദ്വചനം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂൾ തിരുവല്ലയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രീ ഫൈനൽ ഫുട്ബോൾ പോരാട്ടം ആവേശം കൊളുത്തുന്നു. സ്പെയിൻ ടീമിനെ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI ക്യാപ്റ്റനായി ടീമിനെ നയിക്കുമ്പോൾ അർജന്റീന ടീമിനെ പ്ലസ് ടു വിദ്യാർത്ഥി ആദി രാജേഷ് നയിക്കും. മുഖ്യാതിഥിയായി പത്തനംതിട്ട ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോയി പൗലോസും വിശിഷ്ടാതിഥിയായി മുനിസിപ്പൽ കൌൺസിലർ ജെനോ മാത്യുവും പങ്കെടുക്കും. ജൂലൈ 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആവേശത്തിന്റെ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വരൂ, ഈ പോരാട്ടത്തിന് സാക്ഷിയാകാം. ബി ദേർ, ഷെയർ ലൗഡ്, സപ്പോർട്ട് യുവർ ടീം.

വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രീ ഫൈനൽ ഫുട്ബോൾ പോരാട്ടം ആവേശം കൊളുത്തുന്നു. സ്പെയിൻ ടീമിനെ സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI ക്യാപ്റ്റനായി ടീമിനെ നയിക്കുമ്പോൾ അർജന്റീന ടീമിനെ പ്ലസ് ടു വിദ്യാർത്ഥി ആദി രാജേഷ് നയിക്കും. മുഖ്യ അതിഥിയായി പത്തനംതിട്ട ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോയി പൗലോസും വിശിഷ്ടാതിഥിയായി മുനിസിപ്പൽ കൌൺസിലർ ജെനു മാത്യുവും പങ്കെടുക്കും. ജൂലൈ 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആവേശത്തിന്റെ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വരൂ, ഈ പോരാട്ടത്തിന് സാക്ഷിയാകാം. ബി ദേർ, ചിയർ ലൗഡ്, സപ്പോർട്ട് യുവർ ടീം.

നിനക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: லுகாச்சு, ஐ மேக் சப்பாத்தி, யூ மேக் வெஜிடபிள் கறி, 50-50, நத்திங். டேக் சம் வெண்டக்காஸ், கட் ஸ்மால் பீசஸ், டேக் ஆனியன், கட் ஸ்மால் பீசஸ், புட் சீன சட்டி, புட் இட் இன் தி அடுப்பு, புட் சம் கோகனட் ஆயில், புட் சம் கடுகு மணிஸ், லிட்டில் கருவேப்பிலாஸ், கடுகு வரா. டேக் வெஜிடபிள்ஸ், புட் இட் இன் லிட்டில் சில்லி பவுடர், லிட்டில் மல்லி பவுடர்.
2: என்ன பொன்னேஜி, இங்க நம்மளுக்கு கறியாவதில்ல. நல்ல கறிகள் வேணும்னுண்டെങ്കിലே ஒரு வழி உண்டு, ருசிக்கூட்டு.
3: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്,
1: ക്ലോസ് ഇറ്റ്, കറി റെഡി, ഗോ.
0: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീവ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: എന്താ ആ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: Zero delivery. Everything starts from zero.

തിരുവല്ലയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രീ ഫൈനൽ ഫുട്ബോൾ പോരാട്ടം ആവേശം കൊളുത്തുന്നു. സ്പെയിൻ ടീമിനെ സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI ക്യാപ്റ്റനായി ടീമിനെ നയിക്കുമ്പോൾ അർജന്റീന ടീമിനെ പ്ലസ് ടു വിദ്യാർത്ഥി ആദി രാജേഷ് നയിക്കും. മുഖ്യാതിഥിയായി പത്തനംതിട്ട ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോയി പൗലോസും വിശിഷ്ടാതിഥിയായി മുനിസിപ്പൽ കൌൺസിലർ ജെനോ മാത്യുവും പങ്കെടുക്കും. ജൂലൈ 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആവേശത്തിന്റെ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വരൂ, ഈ പോരാട്ടത്തിന് സാക്ഷിയാകാം. ബി ദേർ, ചിയർ ലൗഡ്, സപ്പോർട്ട് യുവർ ടീം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
2: 11 o'clock.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്, കൂടെയുള്ളത് ദീപ. ഇപ്പൊ വണ്ടർ വേൾഡില് ഇന്ന് കുറച്ച് കൗതുകകരമായിട്ടുള്ള, എന്നാൽ നമ്മൾ കേൾക്കുമ്പോൾ അതിശയം തോന്നുന്ന കുറച്ച് വാർത്തകളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരിക്കലും യാത്ര പോയാൽ തിരികെ എത്താൻ കഴിയാത്ത ചില സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട്. അവിടെ നിന്ന് മൃതശരീരങ്ങൾ പോലും ലഭിക്കാറില്ല എന്നുള്ളതാണ് വിവരം. നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് അങ്ങനെയൊരു സ്ഥലം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നോർത്ത് സെന്റിനൽ ദ്വീപ്, അതാണ് ആ സ്ഥലം. ഒരു കടൽ തീരത്തിനടുത്തായി വനത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ദ്വീപാണ് കേട്ടോ ഇത്. പുറത്തു നിന്നെത്തുന്നവരെ ഭയക്കുന്ന ഒരു പ്രാകൃത മനുഷ്യ സമൂഹം ഇവിടെ ഉണ്ട്. ഈ ദ്വീപിലേക്ക് ചെല്ലുന്നവരെ ആക്രമിച്ചു കൊല്ലുകയാണ് ഇവരുടെ പതിവ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് 60,000 വർഷമായിട്ട് ഇവർക്ക് പുറം ലോകവുമായിട്ട് ബന്ധമില്ലെന്ന് നരവംശ ഗവേഷകർ പറയുന്നു. ഈ ടൂറിസ്റ്റുകളൊക്കെ പോയിട്ട് മീൻപിടുത്തക്കാർ പോലും ഈ വശത്തേക്ക് അടുക്കില്ല. 2006 ഇവിടെ എത്തിയ രണ്ട് മീൻപിടുത്തക്കാരെ കൊന്നതാണ് ഏറ്റവും ഒടുവിൽ പുറം ലോകം അറിഞ്ഞതും. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വീപിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളോ കണ്ടുകഴിഞ്ഞാല് ഇവർ അമ്പെയ്യുകയും കല്ലെറിയുകയും ചെയ്യും. നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഈ ദ്വീപിലെ ഭാഷയോ ആചാരങ്ങളോ പുറം ലോകത്തിന് അറിയുകയും ഇല്ല. ശിലായുഗത്തിന് തുല്യമായ അവസ്ഥയിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യരെ ബന്ധപ്പെടാൻ ഇന്ത്യൻ സർക്കാർ ഒട്ടേറെ തവണ ശ്രമിച്ചുവെങ്കിലും ആ കാര്യവും നടന്നിട്ടില്ലായിരുന്നു. ദ്വീപിനു ചുറ്റും 3 മൈൽ ചുറ്റളവിൽ നിരോധിത മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ പ്രവേശിക്കുന്നതും അവിടെ ഉള്ളവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതും കുറ്റകരമാണ് ഈ ഒരു സമയത്ത്. അതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പിടിപെട്ട് ഈ സമൂഹം തന്നെ ഇല്ലാതാകാനുള്ള സാധ്യത ഏറെയാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. എന്നാൽ പുറം ലോകത്ത് നിന്നെത്തുന്നവരെ നേരിടാൻ ഇവർ അസാമാന്യ കരുത്തും ചങ്കൂറ്റവും പ്രകടിപ്പിക്കുന്നു. വേട്ടയാടിയും മീൻ പിടിച്ചുമാണ് ആഹാരത്തിനുള്ള വക കണ്ടെത്തുന്നത്. കയ്യിൽ കിട്ടുന്നത് എന്തും ഭക്ഷിക്കുന്നവരാണ് ഈ ദ്വീപ് നിവാസികൾ. നമുക്ക് കേൾക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയായിട്ട് തോന്നുമല്ലേ, പക്ഷെ ഇത് കഥയൊന്നുമല്ല. ശരിക്കും ഈ ഒരു ദ്വീപിൽ എത്തിക്കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഇന്നും ആ ഒരു ദുരൂഹത എന്താണ്, അല്ലെങ്കിൽ ഇന്നും മാറാത്ത ഒരു ദുരൂഹതയായിട്ട് ഈ ഒരു സംഭവം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും മനുഷ്യരാരും അങ്ങോട്ടേക്ക് അടുക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് അറിവിലേക്ക് എത്തേണ്ടതുണ്ട്.

0: 4 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്. 2000 ഒക്ടോബർ, കറാച്ചിക്കാരൻ അലി അക്ബർ കരിഞ്ചന്തയിൽ ഒരു പുരാതന മമ്മി വിൽക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അതും ഏകദേശം $1.1 കോടി. പക്ഷേ കഥ മാറി. അലി അക്ബറിനെ പാക് പോലീസ് പിടിക്കുകയും ചെയ്തു. ശരിക്കും ഇറാനും അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വാലി മുഹമ്മദ് റീക്കി എന്ന ഗോത്ര നേതാവിന്റെ കൈവശമായിരുന്നു ആ മമ്മി എന്ന് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തി. ഷെരീഫ് ഷാ ഖാഗി എന്ന ഇറാൻ സ്വദേശിയാണ് തനിക്ക് മമ്മി തന്നതെന്നായിരുന്നു റീക്കിയുടെ മൊഴി. എന്തായാലും ക്വെറ്റയ്ക്ക് സമീപം ഉണ്ടായ ഒരു ഭൂകമ്പത്തിന് ശേഷം മമ്മി ലഭിച്ചെന്നാണ് പിന്നീട് വെളിപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. ഈ മമ്മി വിറ്റുകിട്ടുന്ന പണം തുല്യമായി വീതിക്കാനായിരുന്നു ഇവരുടെയും ഇടനിലക്കാരന്റെയും പദ്ധതി. പുരാവസ്തു നിയമം ലംഘിച്ച് വിൽപ്പനയ്ക്ക് ശ്രമിച്ചതിനാൽ ഈ മമ്മി ഏറ്റെടുത്ത് കറാച്ചി നാഷണൽ മ്യൂസിയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴാണ് ഇതൊക്കെയാണോ ലോകത്ത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതകരമായിട്ട് നോക്കിക്കാണുന്നത്. അലങ്കാര പണികളുള്ള തടിപ്പെട്ടിയിലായിരുന്നു മമ്മി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഏതോ രാജകുമാരി സ്വർണ കിരീടവും മുഖം മൂടിയും ആഭരണങ്ങളും അണിഞ്ഞ് ശാന്തമായി ഉറങ്ങുന്നു. ഈ മമ്മിക്ക് മുകളിൽ സ്വർണഫലകത്തിൽ ക്യൂണിഫോം ലിപിയിൽ ഞാൻ റോഡഗ്യൂൻ, മഹാനായ സർക്സീസ് രാജാവിന്റെ മകൾ എന്നും എഴുതിയിട്ടുണ്ട്. പേർഷ്യൻ രാജാവായ സർക്സീസ് ഒന്നാമന്റെ മകൾ റോഡഗ്യൂൻ BC 5th century ജീവിച്ചിരുന്നതും ഈജിപ്ഷ്യൻ ഭരണാധികാരികളെ മമ്മി രൂപത്തിലാക്കി സൂക്ഷിച്ചിരുന്നതായി എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പേർഷ്യൻ രാജകുമാരി മമ്മി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരെയും അമ്പരപ്പിക്കുകയും ചെയ്തു. റോഡഗ്യൂനെ പറ്റിയുള്ള കാര്യമായ വിവരങ്ങൾ ഒന്നും ലഭ്യവുമല്ലായിരുന്നു. മമ്മിയുടെ കാര്യം ആഗോള ചർച്ചയായി. ഒട്ടും വൈകാതെ നയതന്ത്ര വടംവലികൾക്കും കാരണമായി. മമ്മിയുടെ ഉടമസ്ഥാവകാശത്തിനായി പാകിസ്ഥാനും ഇറാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും കൊമ്പുകോർത്തു. കറാച്ചി മ്യൂസിയം അധികൃതർക്ക് സംശയങ്ങളുണ്ടായി. അതായത് ഈ റോഡഗ്യൂൻ മമ്മിക്ക് എന്തോ എവിടേക്കോ ചില അപാകതകളുണ്ട് എന്നവർക്ക് തോന്നി. പേടകത്തിന് മുകളിലേക്ക് യൂണിഫോം ലിഖിതങ്ങളിൽ തെറ്റുകളുണ്ടായിരുന്നു. ഈ പുരാതന പേർഷ്യന് പകരം രാജകുമാരിയുടെ പേരിന്റെ ഗ്രീക്ക് വകഭേദമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടിയിൽ പെൻസിൽ അടയാളങ്ങളും കണ്ടെത്തി. ആഭരണങ്ങളാകട്ടെ വില കുറഞ്ഞത്. മമ്മിയെ കിടത്തിയിരുന്ന ചൂരൽ പായയ്ക്ക് കൂടി പോയാൽ 50 വർഷം മാത്രം പഴക്കം. ഇതിനേക്കാളൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ സംശയങ്ങളെല്ലാം മമ്മിയെ കൊണ്ടെത്തിച്ചത് കറാച്ചിയിലെ അഗാഖാൻ ഹോസ്പിറ്റലിലെ ഫോറൻസിക് വിദഗ്ധരുടെ കയ്യിലേക്കാണ്. ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഞെട്ടിക്കുന്ന സത്യവും പുറത്തായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സത്യം ഈ മമ്മി റോഡഗ്യൂന്റേതല്ല എന്നുള്ളത്. ഏകദേശം 1996 മരിച്ച 30 തികയാത്ത ഒരു യുവതിയുടേതായിരുന്നു ഈ ഒരു ഡെഡ് ബോഡി. മരിച്ചയുടൻ ബോധപൂർവം ആരോ മമ്മി രൂപത്തിൽ ആക്കിയതാണ്. യുവതിയുടെ നട്ടലിൽ ശക്തമായ ഇടിയും ഏറ്റിരുന്നു. കഴുത്തൊടിഞ്ഞതാണ് മരണ കാരണം. അതെങ്ങനെ സംഭവിച്ചുവെന്ന് വ്യക്തമല്ല. അപ്പൊ ഇതുപോലെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു തട്ടിപ്പുകളിൽ ഒന്നായിട്ട് പേർഷ്യൻ പ്രിൻസസ് മമ്മി മാറുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയിട്ടും ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. കാരണം ആരായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ കൊല്ലപ്പെട്ടത് എന്നുള്ളത്. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ പലതും പുറംലോകം അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വാർത്തകളിലൂടെയാണ് പല കാര്യങ്ങളും കേൾക്കുന്നതെന്ന് മാത്രം. അപ്പൊ എന്തായാലും ആരാണ് ആ പേർഷ്യൻ രാജകുമാരി, അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ അതെന്നുള്ളത് ഇപ്പോഴും പിടികിട്ടാത്ത ഒരു ചോദ്യമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് വണ്ടർ വേൾഡ് ആണ്. അത്ഭുതകരമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളുമാണ് വണ്ടർ വേൾഡിൽ നമ്മൾ കേൾക്കുന്നത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ദിനോസറുകളേക്കാൾ മുൻപ് ഭൂമിയിൽ ഉണ്ടായ ഒരു ജീവിയെ എന്ന് നമ്മൾ അടുക്കളയിൽ കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്? പ്രത്യേകിച്ച് രാത്രിയിലും അതിരാവിലെയും. പക്ഷെ മനുഷ്യനെ കാണുമ്പോൾ ഇത് ഓടിയൊളിക്കുകയും ചെയ്യും. അങ്ങനെയൊരു സംഭവമുണ്ട്. ഇത്തിരി കുഞ്ഞം പാറ്റകളാണ് കേട്ടോ ഈ ഒരു ഭീകരർ. ആർക്കും തരിമ്പ് പോലും ഇഷ്ടമല്ലെങ്കിലും പാറ്റകൾ മനുഷ്യന്റെ നിത്യജീവിതവുമായി വളരെയേറെ ബന്ധമുള്ളവയാണ്. കൂട എന്നും ഇവയ്ക്ക് വിളിപ്പേരുണ്ട്. ഇരുട്ടും തണുപ്പുമാണ് ഇവയ്ക്ക് ഏറെ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് അടുക്കള അടയ്ക്കുമ്പോൾ ഈ പാറ്റകൾ പുറത്തിറങ്ങുന്നത്. മനുഷ്യനെ പോലെ എന്തും തിന്നുന്ന സ്വഭാവമാണ് പാറ്റകൾക്ക്. ഇനി ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ലെങ്കിലോ പുസ്തകത്തിന്റെ പുറംചട്ടകളെ പോലുള്ള പേപ്പറുകൾ അകത്താക്കാനും ഇവയ്ക്ക് ഒരു മടിയുമില്ല. നമ്മൾ ഇങ്ങനെ അനക്കമില്ലാതെ ഉറങ്ങിക്കിടന്നാൽ കാലിലെയും കൈയിലെയും നഖങ്ങള് പാറ്റകൾ അകത്താക്കും അത്രേ. ഇനി തിന്നാൻ മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പരസ്പരവും ഭക്ഷണമാക്കാറുണ്ട്. പരസ്പരം നടത്തുന്ന ആക്രമണത്തിന് ശേഷം തോറ്റുപോകുന്നയാളെ വിജയിക്കുന്ന പാറ്റ ആഹാരമാക്കും. അങ്ങനെയുള്ള പ്രത്യേകതരം പാറ്റകളാണ് കേട്ടോ ഇത്. കാരണം ദിനോസറുകളുടെ കാലത്തിന് മുമ്പുള്ള ഭീകരൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള പാറ്റ. തലവെട്ടിയാൽ സാധാരണ ജീവികളൊക്കെ ചത്തുപോകുമെന്ന് നമുക്കറിയാം. എന്നാൽ പാറ്റകളെ തലവെട്ടി കൊന്നുകളയാമെന്ന് കരുതിയെങ്കിൽ അവിടെയും നമുക്ക് തെറ്റി. അവര് തലയില്ലാതെയും സുഖമായിട്ട് ജീവിക്കും. സാധാരണ ജീവികളുടെ രക്തചംക്രമണ വ്യവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ പാറ്റകളുടെ രക്തചംക്രമണ വ്യവസ്ഥ. അതുപോലെ രക്തസമ്മർദ്ദവും തീരെ കുറവാണ്. അതുകൊണ്ട് തല മുഴുവനും മുറിഞ്ഞു പോയാൽ ഉണ്ടാകുന്ന വലിയ മുറിവിലൂടെ കാര്യമായ രക്തനഷ്ടം പാറ്റകൾക്കുണ്ടാവുന്നില്ല. മാത്രമല്ല മുറിവ് വളരെ പെട്ടെന്ന് പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും. മൂക്കിലൂടെയല്ല ഇവർ ശ്വസിക്കുന്നത് എന്നതും തല പോയാലും ജീവിക്കുന്നതിന് മറ്റൊരു കാരണം തന്നെയാണ്. ശരീരഭാഗങ്ങളിലെ ചെറുദ്വാരങ്ങളിലൂടെയാണ് ശ്വസിക്കുന്നത്. തല പോയിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ കഴിയാതെയാണ് ഇത് ചത്തുപോകുന്നതും. അപ്പൊ അങ്ങനെയുള്ള പാറ്റകള് നമ്മളുടെ ദിനോസറുകളുടെ കാലത്തിന് മുമ്പ് അടുക്കളയിൽ എത്തുമായിരുന്നു. ഇപ്പോഴുള്ള പാറ്റയല്ല കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നഖം വരെ തിന്നുന്ന പാറ്റകള് ഒരു കാലത്തുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
3: അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടർ വേൾഡിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇനി വണ്ടർ വേൾഡിൽ ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ പെൻഗ്വിനെ കുറിച്ചാണ്. കാണാൻ നല്ല കളിപ്പാവയെ പോലെ ഇരിക്കും. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീല കളറാണ്. ശരിക്കും ഇത് കാണപ്പെടുന്ന കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. അതായത് ഈ പെൻഗ്വിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക കറുപ്പും വെളുപ്പും നിറത്തിലുള്ള അന്റാർട്ടിക്കയിലെ മഞ്ഞിലൂടെ ഇങ്ങനെ നടക്കുന്ന പക്ഷികളെയല്ലേ. എന്നാൽ എല്ലാ പെൻഗ്വിനുകളും അങ്ങനെയല്ല. മഞ്ഞിനേക്കാൾ കൂടുതൽ സൂര്യപ്രകാശവും കടൽ തീരവും ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പെൻഗ്വിനുകളും ഇക്കൂട്ടത്തിലുണ്ട്. ചെറിയ പെൻഗ്വിനിനത്തിൽപ്പെട്ട ഇവയെ നീല പെൻഗ്വിൻ അഥവാ ഫെയറി പെൻഗ്വിൻസ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെൻഗ്വിൻ ആണിത്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതല്ല. വലുപ്പത്തിന്റെ കാര്യത്തിലാണ് ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്നത്. അതായത് 30 മുതൽ 33 സെന്റിമീറ്റർ ഉയരവും 1.5 കിലോഗ്രാമുമാണ് പരമാവധി ഇതിന്റെ തൂക്കം. അതായത് ഒരു ബൌളിംഗ് പിന്നിന്റെ അത്രയും ഉയരം. ഇവരുടെ മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിറമാണ്. സാധാരണ പെൻഗ്വിനുകളുടെ കറുപ്പും വെളുപ്പും കലർന്ന രൂപത്തിന് പകരം നീല നിറത്തിലുള്ള തൂവലുകളാണുള്ളത്. ഈ നീല നിറമാണ് ഇവയ്ക്ക് ബ്ലൂ പെൻഗ്വിൻ എന്ന പേര് നേടിക്കൊടുത്തതും. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എല്ലായിടത്തും അല്ല, നമ്മുടെ ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിന്റെയും തീരപ്രദേശങ്ങളിലാണ്. പകൽ സമയം മുഴുവൻ കടലിൽ നീന്തി തുടിക്കാനും ചെറുമീനുകളെയും കൂന്തലുകളെയും പിടിക്കാനുമാണ് താല്പര്യം. എന്നാൽ ഇവരുടെ യഥാർത്ഥ കൗതുകം രാത്രിയിലാണ് തുടങ്ങുന്നതും. പകൽ മുഴുവൻ കടലിൽ ചെലവഴിച്ച ശേഷം ഇരുട്ടാകുമ്പോൾ കൂട്ടമായിട്ട് കരയിലേക്ക് വരും. ഈ കരയിലെ മൺപൊത്തുകളിലുള്ള ഇവരുടെ തിരിച്ചു വരവും ലോക പ്രശസ്തമാണ്. പെൻഗ്വിൻ പരേഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നതും. ഓസ്ട്രേലിയയിലെ ചില തീരങ്ങളിൽ ഈ മനോഹര കാഴ്ച കാണാൻ വേണ്ടി മാത്രം ദിവസവും 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നതും. വലുപ്പത്തിലാള് കുഞ്ഞന്മാരാണെങ്കിലും വെള്ളത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ അതിജീവന തന്ത്രങ്ങളും പ്രകൃതി ഇവർക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ശരീരത്തിന്റെ പ്രത്യേക ഘടന എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വേഗത്തിൽ നീന്താൻ സഹായിക്കും. നീല നിറം ഭംഗിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് വിചാരിച്ചാൽ അതും തെറ്റി. അമറിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരുതരം ഒളിവേഷം കൂടിയാണ്. അതായത് ഈ കടലിന് മുകളിൽ നിന്ന് നോക്കുന്ന കഴുകന്മാർക്കും മറ്റു വേട്ടക്കാർക്കും ഈ കടൽ വെള്ളത്തിന്റെ നീല നിറം ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ ഈ പെൻഗ്വിനുകളെ തിരിച്ചറിയാൻ കഴിയില്ല. കാണാൻ കളിപ്പാവയെ പോലെ തോന്നുമെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണ് കേട്ടോ ഇവരെ. എങ്കിലും മനുഷ്യൻ വരുത്തി വെക്കുന്ന മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യർ വളർത്തുന്ന നായ്ക്കള്, പൂച്ചകള്, കുറുക്കന്മാർ, ഇതിന്റെയൊക്കെ ആക്രമണം കാരണം ഇത്തരം കുഞ്ഞൻ പെൻഗ്വിനുകളുടെ ജീവൻ ഇന്ന് വലിയ ഭീഷണിയിലാണ്. അപ്പൊ എന്തായാലും കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പെൻഗ്വിൻ, പക്ഷെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാലും പറ്റില്ല. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ പോകേണ്ടി വരും, പക്ഷെ അങ്ങനെ കാണാനും ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വണ്ടർ വേൾഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. വീണ്ടും കൗതുകകരമായിട്ടുള്ള വാർത്തകളുമായിട്ട് നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: രാവിലെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രീ ഫൈനൽ ഫുട്ബോൾ പോരാട്ടം ആവേശം കൊളുത്തുന്നു. സ്പെയിൻ ടീമിനെ സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI ക്യാപ്റ്റനായി ടീമിനെ നയിക്കുമ്പോൾ അർജന്റീന ടീമിനെ പ്ലസ് ടു വിദ്യാർത്ഥി ആദി രാജേഷ് നയിക്കും. മുഖ്യാതിഥിയായി പത്തനംതിട്ട ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോയി പൗലോസും വിശിഷ്ടാതിഥിയായി മുനിസിപ്പൽ കൌൺസിലർ ജെനോ മാത്യുവും പങ്കെടുക്കും. ജൂലൈ 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആവേശത്തിന്റെ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വരൂ, ഈ പോരാട്ടത്തിന് സാക്ഷിയാകാം. ബി ദേർ, ചിയർ ലൗഡ്, സപ്പോർട്ട് യുവർ ടീം.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
2: 12 o'clock.

0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്ന് പറയുന്നത് ശരിയാണല്ലേ. റേഡിയോ മക്ഫാസ്റ്റ് 90.4 സ്ത്രീ ശക്തിയിൽ ഇന്ന് ആദ്യം പരാജയപ്പെട്ട് പിന്നീട് സ്വപ്ന സാക്ഷാത്കാരം നേടിയ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൂടെയുള്ളത് ദീപ. ഉത്തർപ്രദേശിലെ ഹർദോയ് ജില്ലയിൽ നിന്നുള്ള 23-കാരിയായ അഞ്ജലിയാണ് ആ പെൺകുട്ടി. നമ്മൾ എന്ത് കാര്യവും കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ അത് സാധിക്കും എന്നതിനുള്ള തെളിവ് നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് പേരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് അഞ്ജലിയുടെ കാര്യത്തിലും. കഠിനാധ്വാനത്തിലൂടെ ഉത്തർപ്രദേശ് പോലീസ് സബ് ഇൻസ്പെക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട് ആ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് അഞ്ജലി എന്ന പെൺകുട്ടി. ഈ കർഷക കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഒരുപാട് പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ആ ഒരു പരിമിതമായിട്ടുള്ള ഇടത്തിൽ നിന്നും സാഹചര്യങ്ങൾക്കിടയിലും ലക്ഷ്യബോധത്തോടെയുള്ള പരിശ്രമത്തിലൂടെയാണ് അഞ്ജലി പോലീസ് സേനയിൽ ഉന്നത പദവിയിൽ എത്തിയത്. ഈ പെൺകുട്ടിയുടെ വിജയഗാഥ ഇന്ന് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനവും കൂടിയാണ്. അപ്പൊ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കരുത്തിൽ ഒരു കർഷക കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് ഈ 23-കാരി സാക്ഷാത്കരിച്ചു കൊടുത്തത്. ഹർദോയ് ജില്ലയിലെ സുർസ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഖുതഹ്ന എന്ന ചെറിയ ഗ്രാമത്തിലാണ് അഞ്ജലി എന്ന പെൺകുട്ടി ജനിച്ചത്. കർഷകനായ രാമൂർത്തിയുടെയും വീട്ടമ്മയായ മാതാവിന്റെയും 4 മക്കളിൽ മൂത്തയാളാണ് അഞ്ജലി. അപ്പൊ കുടുംബത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിമിതമായ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾക്കിടയിൽ പഠനത്തിൽ ആ ഒരു ലൈഫ് സ്റ്റൈലില് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എങ്കിലും പഠന കാര്യങ്ങളില് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അത് ബാലൻസ് ചെയ്ത് നിലനിർത്താൻ അഞ്ജലി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. 2018 ദയാനന്ദ് ഇന്റർ കോളേജിൽ നിന്ന് 10ാം ക്ലാസ്സും 2020 12ാം ക്ലാസ്സും പൂർത്തിയാക്കിയ അഞ്ജലി പിന്നീട് ഹർദോയിലെ ആർകന്യ ഡിഗ്രി കോളേജിൽ നിന്ന് ബിരുദവും നേടി. ഇപ്പൊ ഏതൊരു വിജയത്തിന് പിന്നിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേകം പരാജയങ്ങളുടെ കഥകൾ ഉണ്ടാകും അല്ലേ. അതെപ്പോഴും അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നത്തിലേക്ക് നടന്നു കയറിയവർ, അല്ലെങ്കിൽ അവര് ഒരുപാട് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതകഥ എടുക്കുമ്പോഴേക്കും സക്സസിലേക്ക് എത്തിയവർ, അങ്ങനെയൊക്കെ എല്ലാവരുടെയും സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പിന്നില് പരാജയങ്ങളുടെ ഒരു 100 കഥകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ പിന്നീട് വിജയത്തിലേക്കുള്ള ഒരു മുന്നോടിയാണെന്ന് കരുതി അവര് അതെല്ലാം, ആ പരാജയങ്ങളെല്ലാം മറികടന്ന് വരുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അഞ്ജലിയുടെ ജീവിതത്തിലും അത്തരമൊരു വഴിത്തിരിവ് ഉണ്ടായിരുന്നു. 2024 നടന്ന ഉത്തർപ്രദേശ് പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ അഞ്ജലി എന്ന പെൺകുട്ടി പങ്കെടുത്തെങ്കിലും ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ ആദ്യം പരാജയപ്പെടുകയായിരുന്നു. ആദ്യ പരാജയം തന്നെ തളർത്തുമെന്ന് കരുതിയവർക്ക് മുന്നിൽ പരാജയങ്ങളെ പാഠങ്ങളായി കണ്ട് വീണ്ടും പരിശ്രമിക്കാനാണ് അഞ്ജലി തീരുമാനിച്ചത്. പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കായി ഹർദോയ് നഗരത്തിലെ ആവാസ് വികാസ് ഏരിയയിൽ താമസിച്ച് കോച്ചിംഗ് ക്ലാസ്സിലൊക്കെ പങ്കെടുത്തു. പിന്നെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട്, അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങൾ, ഇതൊക്കെയാണ് അഞ്ജലിയെ മുന്നിലേക്ക് നയിച്ചത്. അങ്ങനെ ഒടുവിൽ 2025 നടന്ന UP പോലീസ് സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ വിജയം കൈവരിച്ചുകൊണ്ട് അഞ്ജലി തന്റെ പോലീസ് ഓഫീസറാവുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു. ഏതൊരു വ്യക്തിക്കും വ്യക്തമായിട്ടുള്ള ലക്ഷ്യം, അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം, ഇത് രണ്ടുമുണ്ടെങ്കിൽ വിജയം ഒപ്പമുണ്ടാകുമെന്നാണ് അഞ്ജലി ഉറച്ചു വിശ്വസിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കണം. നമുക്കൊരു ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരിടത്തേക്ക് എത്തണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം അത് നടക്കണമെന്നില്ല, അതിനൊപ്പം പരിശ്രമവും വേണം അല്ലേ. ഒരു പരാജയം ഒരിക്കലും നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നില്ല, മറിച്ച് സ്ഥിരമായിട്ടുള്ള ഒരു ഉത്സാഹം നമുക്ക് വേണം. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ അവിടെ വെച്ച് അങ്ങ് ലൈഫ് പോയി, അല്ലെങ്കിൽ ഇനി ഒരു ലക്ഷ്യം ഇല്ല എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നെഗറ്റീവിലേക്ക് പോകുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് നമുക്കിത് നേടാൻ സാധിക്കും എന്നൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, പിന്നെ ക്ഷമ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏത് വലിയ സ്വപ്നവും നേടിയെടുക്കാൻ സാധിക്കും. അഞ്ജലിയുടെ ഈ നേട്ടം ഇന്ന് അവളുടെ കുടുംബവും ബന്ധുക്കളും ഗ്രാമവാസികളും വലിയ ആഘോഷമാക്കുകയാണ്. ഹർദോയിയുടെ മണ്ണിൽ നിന്ന് പോലീസ് സേനയിലേക്കുള്ള അഞ്ജലിയുടെ ഈ യാത്ര പ്രത്യേകിച്ച് പരാജയങ്ങളിൽ തളർന്നു പോകുന്ന ഒരുപാട് യുവാക്കൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും പരാജയപ്പെട്ട് പോയിരിക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പരാജയപ്പെട്ടവർ ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് വായിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് വീണ്ടും മുകളിലേക്ക് ചവിട്ടിക്കയറാനുള്ള പടികളാണ് ഇവരുടെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുമ്പോൾ അഞ്ജലിയെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. കർഷക കുടുംബത്തിൽ നിന്ന് പോലീസ് സേനയിലേക്ക് ചവിട്ടിക്കയറിയ 23-കാരി. ഇനി വീണ്ടും സ്ത്രീശക്തിയിൽ മറ്റൊരു പെൺകരുത്തുമായി നമുക്ക് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
3: പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അല്പം മുൻപ് വിക്ഷേപിച്ചു. മിഷൻ ആഗമൻ ദൌത്യത്തിന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ ഇത്തരം ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ദിവസങ്ങളായി നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതി ഉത്തരവും കണക്കിലെടുത്താണ് മതിയായ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMBC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയ്ക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് സംസ്ഥാനത്തുടനീളം വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
4: ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. രാസലഹരിയും ലഹരിയും കേരളത്തെ തകർക്കുന്ന

0: ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ജനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്.
1: ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ചുള്ള കൊയിലാണ്ടി നിയോജക മണ്ഡല തല ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. ചിങ്ങപുരം സികെജി എംഎച്ച്എസ്സിൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പ് എംപി പങ്കെടുക്കും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പം എട്ട് കമ്പം മലയോര പാത തുടർന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പം എട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഒരു മാസം മുൻപാണ് ആരംഭിച്ചത്. കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് 20 ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ചടങ്ങിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിൽ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസരപ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പവർ കട്ടിന് കാരണം മൺസൂൺ മഴയിലുണ്ടായ കുറവാണെന്ന് പറഞ്ഞ് സർക്കാരിന് കൈയൊഴിയാനാവില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. മുടക്കമില്ലാതെ വൈദ്യുതി നൽകാൻ സാധിക്കാത്തിടത്ത് നിക്ഷേപവും പുതിയ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വളരില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ 3 സ്ഥാനക്കാരെ നാളെ അറിയാം. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ലൂസേഴ്സ് ഫൈനൽ കേവലം 3 സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു മത്സരം മാത്രമല്ല, സെമിയിൽ പൊരുതി വീണെങ്കിലും രാജ്യത്തിന് അഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള കാൽപന്ത് യുദ്ധം നഷ്ടമായ ഒരു ഫൈനലിന്റെ വീര്യമുള്ളതാണ്. ഒരു ഭാഗത്ത് പരമ്പരാഗത വൈരികളോട് കാലിടറിയ ഫ്രാൻസ്, എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരോട് കോർത്ത് കീഴടങ്ങിയ ഇംഗ്ലണ്ട്. സുവർണ കിരീടം നഷ്ടമായെങ്കിലും പക്ഷേ ഒരു യുദ്ധം ഇപ്പോഴും ബാക്കിയാണ്. മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബൂട്ട് അണിയാനുള്ള അവസാന അവസരം എംബാപ്പയ്ക്കോ ഹാരിക്കേനോ. മുറിവേറ്റ 2 കടുവകൾ നേർക്കുനേർ നിൽക്കുന്ന അവസാന വേട്ടയാണിത്. തോറ്റവൻ പോലും തലയുയർത്തി മടങ്ങാൻ നടത്തുന്ന അവസാന പോരാട്ടം.
1: ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ലോർഡ്സിലാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ നാളത്തെ മത്സരം നിർണായകമാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3 ചരമവാർഷികം ഇന്ന്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. ജെ ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിൽ നടന്ന പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. സംസ്ഥാന ഭാഗ്യക്കുരി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. വിവിധ ജില്ലകളിലായി ഇതിനകം 40 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. സംസ്ഥാന ലോട്ടറിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുകയോ പണം നൽകുകയോ ചെയ്യരുതെന്ന് ലോട്ടറി വകുപ്പ് ഡയറക്ടർ. വിവിധ ഫീസുകൾ, GST, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്കായി പണം ആവശ്യപ്പെട്ടാൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലെ കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു.
1: മൊറോക്കോ ടീമിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ഉത്തരം യാസിൻ ബൂനോ. ശരി ഉത്തരം അയച്ചവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ തെരഞ്ഞെടുത്ത വിജയി അനിൽ വായ്പോ.
0: വിജയിക്ക് പുളിമോട്ടൽ സെക്സ് നൽകുന്നു ഒരു ഗിഫ്റ്റ് വൗച്ചർ

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: നല്ല മഴ, മഴ കട്ടൻ ചായ ജോൺസൺമാഷ്.
3: മഴയും കട്ടൻ ചായയും ഓക്കെ, പക്ഷേ ജോൺസൺമാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
2: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
4: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്, ഒൺലി ഓൺ റേഡിയോ മേക്ഫാസ്റ്റ് 90.4.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
8: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
2: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
1: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ്, ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമ നിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ യഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
3: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
1: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാനപാതയിലെ യാത്രാ ക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
2: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അക്കാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിന് ശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136rd പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1800-1-1780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
5: 1 o'clock.
6: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: അതെന്താ സംഭവം?
1: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4
0: എപ്പോ
1: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
0: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
1: പിന്നല്ല
2: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഒരുപാടൊരുപാട് ഗാനങ്ങൾ മധുരഗീതങ്ങളിലൂടെ നമ്മളിങ്ങനെ കേട്ടു പോവുകയാണല്ലേ. ഒരുപാട് അതുല്യ ഗായകരെക്കുറിച്ചും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അവരുടെ പാട്ടുകളെക്കുറിച്ച്, അവരുടെ പാട്ടുകളുടെ പ്രത്യേകതകളെക്കുറിച്ച്. അങ്ങനെ ശബ്ദത്തിൻ്റെ മാധുര്യം എന്ന വാക്കിന് ഒരു ശബ്ദരൂപം കൊടുക്കണമെങ്കിൽ അത് നമുക്ക് കണ്ണുമടച്ചൊരാൾക്ക് കൊടുക്കാം. ആർക്കാണ്? സുജാത മോഹൻ. മൃദുത്വവും വ്യക്തതയും ഒരുപോലെ ചേർന്ന ആലാപനമാണ് സുജാത മോഹൻ എന്ന ഗായികയിൽ ഏറ്റവും നമ്മൾ കാണുന്ന പ്രത്യേകത. ഉയർന്ന ശ്രുതിയിലായാലും താഴ്ന്ന ശ്രുതിയിലായാലും ഒരേ മൃദുലത നിലനിർത്താൻ കഴിയുന്നു എന്നതാണ് വളരെ വലിയൊരു പ്രത്യേകത. പാട്ടിലെ ഓരോ വാക്കും വ്യക്തമായി കേൾക്കുന്ന ഉച്ചാരണ ശുദ്ധിയും ഭാവത്തിനനുസരിച്ച് ശബ്ദത്തിന്റെ തീവ്രത നിയന്ത്രിക്കുന്ന കഴിവുമാണ് സുജാത മോഹൻ എന്ന ഗായികയെ തലമുറകളുടെ പ്രിയ ഗായികയാക്കിയത്. അങ്ങനെ ഇന്ന് മധുരഗീതങ്ങളിലൂടെ സുജാത മോഹന്റെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്.

സുജാത പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു പാട്ട് ഏറ്റെടുക്കുന്നതിനു മുമ്പ് ആദ്യം അതിന്റെ വരികൾ വായിക്കാറുണ്ടെന്ന്. വരികളിൽ അർത്ഥശൂന്യതയോ അനാവശ്യമായ ദ്വയാർത്ഥങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കും. സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്, സിനിമയുടെ സാഹചര്യങ്ങൾ എന്നിവയും വിലയിരുത്തും. പാട്ട് തന്റെ ശബ്ദത്തിന് യോജിക്കുന്നുണ്ടോ, അതിന്റെ ഭാവം തനിക്ക് ആത്മാർത്ഥമായി അവതരിപ്പിക്കാൻ കഴിയുമോ എന്നതും പ്രത്യേകം നോക്കുന്ന ഒരു ഗായിക കൂടിയാണെന്ന് പറയുന്നു. കേൾക്കാം സുജാത മോഹന്റെ മറ്റൊരു മനോഹരമായ ഗാനം.

സുജാത മോഹന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഭാവമാണ്. പ്രണയഗാനമായാലും വിരഹഗാനമായാലും ഭക്തിഗാനമായാലും ഓരോ വികാരവും അവർ ശബ്ദത്തിലൂടെ സ്വാഭാവികമായി എത്തിക്കുന്നുണ്ട്. അമിതമായ അലങ്കാരങ്ങളില്ലാതെ പാട്ട് ആവശ്യപ്പെടുന്ന വികാരം മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രീതിയാണ് സുജാത മോഹൻ എന്ന ഗായികയുടെ ആലാപനത്തിന്റെ കരുത്ത്.

ജോൺസൺ മാഷ്, ഇളയരാജ, എം ജി രാധാകൃഷ്ണൻ, വിദ്യാസാഗർ, ഔസേപ്പച്ചൻ, മോഹൻ സിത്താര, എം ജയചന്ദ്രൻ തുടങ്ങി പല സംഗീത സംവിധായകരും സുജാതയുടെ ശബ്ദത്തെ വിശ്വസിച്ചു. കാരണം ഏത് സംഗീത ശൈലിയിലും അവർ സ്വയം ഇണങ്ങും. സംഗീത സംവിധായകൻ മനസ്സിൽ കാണുന്ന ആ ഭാവം കൃത്യമായി ആലാപനത്തിൽ പകർത്താൻ കഴിയുന്ന ഗായിക എന്ന വിശ്വാസമാണ് അവർ നേടിയെടുത്തത്.

മലയാളം മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിൽ സുജാത മോഹൻ പാടിയിട്ടുണ്ട്. ഓരോ ഭാഷയുടെയും ഉച്ചാരണ രീതികൾ ശ്രദ്ധാപൂർവം പഠിച്ചു പാടുന്നതിനാൽ ആ ഭാഷയുടെ സ്വാഭാവികത പാട്ടുകളിൽ നമുക്ക് വളരെയധികം അനുഭവപ്പെടും. ഭാഷ മാറിയാലും ശബ്ദത്തിന്റെ മാധുര്യവും ഭാവസമ്പന്നതയും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല.

ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ വരികൾ പലവട്ടം വായിക്കും, അർത്ഥം മനസ്സിലാക്കും. സംഗീത സംവിധായകന്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ട് ഗായിക സുജാതയ്ക്ക്. പാട്ട് വെറുതെ അങ്ങ് പാടുകയല്ല, അത് മനസ്സിലാക്കി അവതരിപ്പിക്കുകയാണ് വേണ്ടതെന്ന് വിശ്വസിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ സുജാത മോഹൻ എന്ന ഗായികയുടെ പാട്ടുകളിൽ സ്വാഭാവികത ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ബ്രേക്ക്ഫാസ്റ്റ് 90.4 മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജെ അമൃത കാർത്തിക. പതിറ്റാണ്ടുകളായി സിനിമാ സംഗീത രംഗത്ത് സജീവമായിട്ടും സുജാതയുടെ ശബ്ദത്തിന്റെ പുതുമ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പുതിയ തലമുറ സംഗീത സംവിധായകരോടൊപ്പവും അവർ ഒരേ ആത്മവിശ്വാസത്തോടെ പാടുന്നുണ്ട്. അതേസമയം പഴയ തലമുറയുടെ മധുരവും നിലനിർത്തി പോകുന്നുമുണ്ട്. അതുകൊണ്ടാണ് മൂന്ന് തലമുറകളിലെ സംഗീതാസ്വാദകരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അപൂർവ ഗായികയായി സുജാത മോഹൻ മാറിയത്.

സിനിമാ ഗാനങ്ങൾ മാത്രമല്ല, ഭക്തിഗാനങ്ങൾ, ആൽബങ്ങൾ, ടെലിവിഷൻ ടൈറ്റിൽ ഗാനങ്ങൾ, സ്റ്റേജ് പരിപാടികൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ സുജാത തന്റെ ശബ്ദമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഭക്തിഗാനങ്ങളിൽ ഭക്തിയും പ്രണയഗാനങ്ങളിൽ സ്നേഹവും വിരഹഗാനങ്ങളിൽ വേദനയും ഒരേ സ്വാഭാവികതയോടെ പകരാൻ കഴിയുന്ന ഗായികയാണ് സുജാത മോഹൻ.

വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ലാളിത്യവും വിനയവും കൈവിടാത്ത വ്യക്തിത്വമാണ് സുജാത എന്ന ഗായികയുടേത്. സംഗീതത്തിന് നിരന്തരമായ പരിശീലനം ആവശ്യമാണ് എന്ന സന്ദേശം അവർ എപ്പോഴും പങ്കുവെക്കാറുണ്ട്. പുതിയ ഗായകരെ പ്രോത്സാഹിപ്പിക്കുകയും സംഗീതത്തെ ഒരു പഠനയാത്രയായി കാണുകയും ചെയ്യുന്ന സമീപനമാണ് സുജാതയെ കൂടുതൽ ആദരിക്കപ്പെടുന്ന കലാകാരിയാക്കുന്നത്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
3: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

നല്ല പാട്ട് കാലത്തെ അതിജീവിക്കുന്നത് അതിന്റെ സംഗീതം കൊണ്ട് മാത്രമല്ല, അതാലപിച്ച ശബ്ദത്തിന്റെ ആത്മാർത്ഥത കൊണ്ടുകൂടിയാണ്. സുജാതാ മോഹന്റെ പാട്ടുകൾ ഇന്നും റേഡിയോയിലും ടെലിവിഷനിലും സംഗീത വേദികളിലും സ്ഥിര സാന്നിധ്യമാണ്. കാരണം അവരുടെ ഓരോ ഗാനത്തിലും കേൾക്കുന്ന സത്യസന്ധതയും വാക്കുകളെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്ന രീതിയും സംഗീതത്തോടുള്ള സമർപ്പണമാണ്. അതുകൊണ്ട് തന്നെ തലമുറകൾ മാറിയിട്ടും സുജാതയുടെ ശബ്ദം മലയാളിയുടെ മനസ്സിലെന്നും മധുരഗീതമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മധുരഗീതങ്ങളിലൂടെ സുജാത മോഹൻ എന്ന അതുല്യ ഗായികയുടെ കുറച്ച് ഗാനങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി മധുരഗീതങ്ങളിലൂടെ മറ്റൊരു ഗായികയുടെ അല്ലെങ്കിൽ ഗായകന്റെ ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാം. കൂടെയുണ്ടായിരുന്നത് ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്
1: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: മിത്താരം, ഒരുപിടി നാട്ടുനന്മയുടെ പകർന്നാട്ടം.
1: നാടൻ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ഈണമാണ്. എന്നാൽ ആ ഈണങ്ങൾക്കപ്പുറം ഒരു ജനതയുടെ ജീവിതവും ചരിത്രവും സംസ്കാരവും ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത്തരത്തിൽ കേരളത്തിന്റെ ജനകീയ പൈതൃകത്തിൽ ഏറ്റവും വിലപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്നവയാണ് വായ്മൊഴിപ്പാട്ടുകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ എഴുത്തിലൂടെയല്ല, വായ്മൊഴിയിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറപ്പെട്ട പാട്ടുകളാണ് വായ്മൊഴിപ്പാട്ടുകൾ. ഇവയ്ക്ക് ഒരു പ്രത്യേക രചയിതാവില്ല. ഒരു ഗ്രാമത്തിന്റെ അനുഭവങ്ങളും ഒരു സമൂഹത്തിന്റെ വികാരങ്ങളും കാലക്രമേണ രൂപം കൊണ്ട് ജനങ്ങളുടെ നാവിലൂടെ സഞ്ചരിച്ചെത്തിയതാണ് ഈ പാട്ടുകൾ. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതം ഒരിക്കൽ പാട്ടുകളോട് ചേർന്നായിരുന്നു. നെൽപ്പാടങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അധ്വാനത്തിന്റെ ക്ഷീണം കുറയ്ക്കാൻ പാടിയ കൃഷിപ്പാട്ടുകൾ, കുഞ്ഞിനെ ഉറക്കാൻ അമ്മ പാടിയ താരാട്ടുപാട്ടുകൾ, വിവാഹ വീടുകളിലെ കല്യാണപ്പാട്ടുകൾ, വള്ളം തുഴയുമ്പോൾ താളം നൽകുന്ന വഞ്ചിപ്പാട്ടുകൾ, കുട്ടികളുടെ കളികളിലെ കളിപ്പാട്ടുകൾ, ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിനും അങ്ങനെ ഓരോ പാട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വായ്മൊഴിപ്പാട്ടുകൾ വെറും സംഗീതമല്ല, ഒരു സമൂഹത്തിന്റെ ജീവചരിത്രം കൂടിയാണ്. ഈ പാട്ടുകളുടെ മറ്റൊരു പ്രത്യേകത അവയുടെ ലാളിത്യമാണ്. സാഹിത്യത്തിന്റെ കൃത്രിമതയോ അലങ്കാരങ്ങളോ ഇവയിൽ അധികമില്ല. സാധാരണക്കാരുടെ ഭാഷ, അവരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, പ്രതീക്ഷകൾ, വിശ്വാസങ്ങൾ, അധ്വാനം, പ്രകൃതിയോടുള്ള അവരുടെ അടുപ്പം, ഇതെല്ലാം വളരെ സ്വാഭാവികമായി ഈ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. രസകരമായ മറ്റൊരു കാര്യം, ഒരേ വായ്മൊഴിപ്പാട്ടിന് തന്നെ ഓരോ പ്രദേശങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ കാണാം. വരികളിലോ ഈണത്തിലോ മാറ്റമുണ്ടാകാം. കാരണം ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചല്ല ഈ പാട്ടുകൾ പഠിച്ചത്, കേട്ടറിഞ്ഞും പാടിപ്പഠിച്ചുമാണ് അവ തലമുറകളിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഓരോ നാടും അതിൽ സ്വന്തം നിറം ചേർത്തു. ഇന്ന് കാലം മാറിയിരിക്കുന്നു. യന്ത്രങ്ങൾ അധ്വാനത്തിന്റെ വലിയൊരു ഭാഗം ഏറ്റെടുത്തിരിക്കുന്നു. പഴയ കൂട്ടായ്മകളും ഗ്രാമീണ ജീവിത രീതികളും മാറിക്കൊണ്ടിരിക്കുന്നു. അതിനൊപ്പം വായ്മൊഴിപ്പാട്ടുകളും പതിയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് അകലുന്നതായി ഒരു ചെറിയ തോന്നലുമുണ്ട്. എന്നിരുന്നാലും ജനകീയ കലാമേളകളിലൂടെയും ഗവേഷകരുടെ പഠനങ്ങളിലൂടെയും കലാകാരന്മാരുടെ അവതരണങ്ങളിലൂടെയും ഈ പാട്ടുകൾ ഇന്നും ജീവിക്കുന്നു. ഇന്ന് മിത്താരത്തിലൂടെ മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട് കേൾക്കാം. ഒപ്പം മിത്താരത്തിൽ നിന്ന് വിട പറയുന്നു RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊച്ചിയിൽ ഏറെ ആധുനികവുമായ ഇത്തരം സസ്യങ്ങൾ ഇന്ന് നമ്മുടെ നഗരങ്ങളിലെ ഇൻഡോർ സസ്യപ്രേമികൾക്കിടയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാമത്തേതാണ് ലക്കി ബാംബു. പേര് കേട്ടാൽ മുളവർഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഡ്രസീന കുടുംബത്തിൽപ്പെട്ട സസ്യമാണ്. വെള്ളത്തിൽ കഴിയുന്ന ഒന്നാണിത്. ഒരു ഗ്ലാസ് ജാറിലോ പാത്രത്തിലോ അല്പം ശുദ്ധജലവും തണ്ടുകളെ താങ്ങി നിർത്താൻ കുറച്ച് മനോഹരമായ കല്ലുകളും ഇട്ടുവച്ചാൽ മാത്രം മതി. ഫെങ്ഷൂയി പ്രകാരം വീട്ടിൽ സമൃദ്ധിയും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ സമ്മാനമായിട്ടൊക്കെ കൊടുക്കാനും ഇത് ഏറെ ജനപ്രിയമാണ്. നേരിട്ട് വെയിലടിക്കാത്ത ഇടങ്ങളാണ് ഇതിന് അനുയോജ്യം. രണ്ടാമത്തേത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മണി പ്ലാന്റ്. നമ്മുടെ ഇന്ത്യൻ വീടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സസ്യമാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. മണ്ണിലെന്ന പോലെ തന്നെ വെള്ളം നിറച്ച ഗ്ലാസ് കുപ്പികളിലോ ജാറുകളിലോ ഇവ വളരെ വേഗത്തിൽ വളരും. ആഴ്ചയിൽ ഒരിക്കലും വെള്ളം മാറ്റി കൊടുക്കുകയും പരോക്ഷമായി വെളിച്ചം ലഭിക്കുന്ന ജനൽപാളികളിലോ ഷെൽഫുകളിലോ വെക്കുകയും ചെയ്താൽ ഇതിന്റെ വള്ളികൾ അതിവേഗം പടരും. ഇതിന്റെ ഹൃദയാകൃതിയിലുള്ള പച്ചയും മഞ്ഞയും കലർന്ന ഇലകൾ വീടിന് പ്രത്യേക ഭംഗി നൽകുകയും ചെയ്യും. അതുപോലെ വായുവിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഇതിന് കഴിവുണ്ട്. ഇനി മൂന്നാമത്തേത് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയും. അതായത് നാസയുടെ വായു ശുദ്ധീകരണ സസ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള സസ്യമാണിത്. ഹൈഡ്രോപോണിക്സ് അഥവാ മണ്ണില്ലാതെ വെള്ളത്തിൽ മാത്രം ചെടികൾ വളർത്തുന്ന രീതിക്ക് ഇത് വളരെ അനുയോജ്യമാണ്. ഇതിന്റെ വലിയ ചെടിയിൽ നിന്നുണ്ടാകുന്ന ചെറിയ തൈകൾ മുറിച്ചെടുത്തിട്ട് നേരിട്ട് വെള്ളത്തിൽ വെച്ചാൽ ദിവസങ്ങൾക്കകം പുതിയ വേരുകൾ വരും. പച്ചയും വെള്ളയും നിറത്തിലുള്ള ഇതിന്റെ വളഞ്ഞ നീളമുള്ള ഇലകൾ വീടിനുള്ളിലെ വായുവിനെ ശുദ്ധീകരിക്കുകയും പുതുമ നിലനിർത്തുകയും ചെയ്യുന്നു. അതാണ് സ്പൈഡർ പ്ലാന്റിന്റെ പ്രത്യേകത. അടുത്തത് പീസ് ലില്ലി. മനോഹരമായ വെളുത്ത പൂക്കളും തിളങ്ങുന്ന കടുംപച്ച ഇലകളുമാണ് പീസ് ലില്ലിയുടെ പ്രധാന ആകർഷണം. സാധാരണയായി ചട്ടികളിൽ വളർത്തുന്ന ഇവയെ ചെറിയ മാറ്റങ്ങളോടെ വെള്ളത്തിൽ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ചെടിയുടെ വേരുകൾ മാത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള പ്രത്യേക ഗ്ലാസ് പാത്രങ്ങളിൽ വേണം ഇത് വളർത്താനായിട്ട്. പിന്നെ ഇലകളിൽ വെള്ളം തങ്ങി നിൽക്കാതെ നോക്കേണ്ടതും അത്യാവശ്യമാണ്. കുറഞ്ഞ വെള്ളത്തിലും അതിജീവിക്കാൻ കഴിയുന്ന ഇവ വീടിനുള്ളിലെ അന്തരീക്ഷത്തിന് ഒരു ഉണർവ് നൽകുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോൺ എന്ന് പറയും. ഏത് കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള ചില സസ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സസ്യമാണ്. ഉഷ്ണമേഖലാ സസ്യങ്ങളാണിത്. ജലപ്രചരണ രീതിയിലൂടെ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഒരുപാട് നാള് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ വള്ളികൾ മുറിച്ച് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേരുകൾ ആഴ്ന്നിറങ്ങുകയും ചെയ്യും. മാസത്തിൽ ഒരിക്കലും നേർപ്പിച്ച ലിക്വിഡ് ഫെർട്ടിലൈസർ നൽകി കഴിഞ്ഞാൽ കൂടുതൽ ഉന്മേഷത്തോടെ വളരും. അതുപോലെ ഇതിന്റെ പച്ച ഇലകളും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വള്ളികളും നമ്മളുടെ ഇപ്പം ഗസ്റ്റ് റൂം അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസ് അതിനൊക്കെ മികച്ചൊരു അലങ്കാരമായിരിക്കും. അടുത്തതാണ് എയർ പ്ലാന്റ്. മണ്ണോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമോ പോലും ആവശ്യമില്ലാത്ത സസ്യങ്ങളാണ് എയർ പ്ലാന്റ് അഥവാ തിലാൻസിയ. ഇവ പ്രകൃതിയിലെ മറ്റ് മരങ്ങളിലോ പാറകളിലോ പറ്റിപ്പിടിച്ച് വളരുന്നവയാണ്. ഇവയുടെ ഇലകളിലുള്ള പ്രത്യേക കോശങ്ങൾ വഴിയാണ് വായുവിലെ ഈർപ്പവും പോഷകങ്ങളും നേരിട്ട് ആഗിരണം ചെയ്യുന്നത്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ ഇവ വെള്ളത്തിൽ മുക്കിയെടുക്കുകയോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. ഇവയെ ഗ്ലാസ് ഗ്ലോബുകളിലോ മരകഷ്ണങ്ങളിലോ വെച്ച് ക്രിയാത്മകമായിട്ട് വീടുകൾ അലങ്കരിക്കാൻ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അടുത്തത് താമര. സ്വാഭാവികമായും വെള്ളത്തിൽ മാത്രം വളരുന്ന ഒന്നാണല്ലോ താമര. പലപ്പോഴും ആത്മീയതയുമായും ശാന്തതയുമായും ഒക്കെ ഈ ഒരു ജലസസ്യം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇന്ന് വീടുകളിലും വളർത്താൻ സാധിക്കുന്നതാണ്. നമുക്ക് വിപണിയിൽ ലഭ്യമായിട്ടുള്ള മിനിയേച്ചർ ഇനം താമരകളുണ്ടല്ലോ, അത് വലിയ ഗ്ലാസ് പാത്രങ്ങളിലോ ബാൽക്കണിയിലെ ചെറിയ ടബുകളിലോ വളർത്താൻ സാധിക്കും. ഇതിന്റെ വലിയ ഇലകളും മനോഹരമായ പൂക്കളും വീടിന് പോസിറ്റീവ് എനർജിയും അതുപോലെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള അന്തരീക്ഷം സമ്മാനിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മറക്കരുത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോറിൻ അടങ്ങിയ ടാപ്പ് വെള്ളത്തിന് പകരം തിളപ്പിച്ചാറ്റിയ വെള്ളമോ മഴവെള്ളമോ ഉപയോഗിക്കുന്നത് വേരുകൾ ചീഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. പിന്നെ ജാറുകളിലേക്കൊക്കെ വെള്ളം കുറഞ്ഞത് 7 മുതൽ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും മാറ്റണം. അതുപോലെ ഈ ചെടികൾക്ക് നേരിട്ടുള്ള ശക്തമായ വെയിൽ ആവശ്യമില്ല. പരോക്ഷമായിട്ടുള്ള വെളിച്ചം ലഭിക്കുന്ന ഇടങ്ങളിൽ ഇവ വയ്ക്കുക. മണ്ണില്ലാത്തത് കൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങൾ ലഭിക്കാൻ വെള്ളത്തിൽ ലയിക്കുന്ന ഇൻഡോർ പ്ലാന്റ് ലിക്വിഡ് വളങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാസത്തിൽ ഒരിക്കൽ ചേർക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും ഇന്നത്തെ കൃഷിജാലകം ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി.
4: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
4: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: You kachu, I make chapati, you make vegetable curry. 50-50, nothing. Take some mandakas, cut small pieces. Take onion, cut small pieces. Put china chatti, put it in the adupu. Put some coconut oil, put some kadugamanis. Little karivepillas, kadugavara. Take vegetables, put it in. Little chili powder, little bali powder.
1: എന്റെ പൊന്നിയേച്ചി ഇങ്ങനെ ഉണ്ടെങ്കിൽ കറി ആവത്തില്ല. നല്ല കറികൾ വേണമെന്നുണ്ടെങ്കിലേ ഒരു വഴിയുണ്ട്, രുചിക്കൂട്ട്.
2: അതെ, രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം രുചിക്കൂട്ട്.
0: ക്ലോസ് ഇറ്റ്, കറി റെഡി, ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർ ജെ ദീപ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.
0: റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 സ്റ്റുഡൻസ് കോർണർ. ഇന്ന് സ്റ്റുഡൻസ് കോർണറിൽ സോഷ്യൽ വർക്ക് സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്റ്റുഡൻസ് കോർണറിൽ നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ അഹല്യ സതീഷ് ആൻഡ് ജ്യോതിലക്ഷ്മി.
2: സോഷ്യൽ വർക്ക് സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക്.
3: ഒരു സമൂഹത്തിന്റെ വളർച്ച അളക്കുന്നത് കെട്ടിടങ്ങളുടെ ഉയരം കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ മനുഷ്യരുടെ ക്ഷേമം കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ജ്യോതിലക്ഷ്മി.
2: ഞാൻ അഹല്യ സതീഷ്. ഞങ്ങൾ മാക്ഫാസ്റ്റ് കോളേജിലെ MSW വിദ്യാർത്ഥികളാണ്. സോഷ്യൽ വർക്ക് സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന പരിപാടിയുടെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. മനുഷ്യരുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു മേഖലയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്.
3: അതെ, ഒരു കുട്ടിയുടെ പുഞ്ചിരിക്ക് പിന്നിലും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയ്ക്ക് പിന്നിലും ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് പിന്നിലും പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ചില കൈകളുണ്ട്.
2: ആ കൈകളാണ് സോഷ്യൽ വർക്കേഴ്സ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം സോഷ്യൽ വർക്ക് സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക്.
3: ഓ, അപ്പോൾ എന്താണ് സോഷ്യൽ വർക്ക്? സർവീസും വോളണ്ടിയറിങ്ങും അതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? MSW പഠിച്ചാൽ എന്തൊക്കെ അവസരങ്ങളുണ്ട്? ഇതെല്ലാം ഇന്ന് നമുക്ക് സംസാരിക്കാം. അഹല്യ, ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് സോഷ്യൽ വർക്ക്?
2: ലളിതമായി പറഞ്ഞാൽ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുകയും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണ് സോഷ്യൽ വർക്ക്.
3: അപ്പോൾ സഹായം നൽകുക മാത്രമല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കൂടെ നിൽക്കുകയും ചെയ്യുമല്ലേ?
2: അതെ. ഉദാഹരണത്തിന്, ഒരു കുടുംബം ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ താൽക്കാലിക സഹായം നൽകുക മാത്രമല്ല, അവർക്ക് സ്വന്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ പിന്തുണ നൽകുന്നതും സോഷ്യൽ വർക്കിന്റെ ഭാഗമാണ്.
3: ഓ, അതായത് ആളുകളെ ആശ്രയിക്കുകയല്ല, സ്വയം ശക്തരാക്കാൻ സഹായിക്കുകയാണല്ലേ?
2: അതെ.
3: സോഷ്യൽ വർക്കിൽ സർവീസ് എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ടല്ലേ?
2: തീർച്ചയായും. സർവീസ് എന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതാണ്.
3: അപ്പോൾ വോളണ്ടിയറിംഗ് എന്നാലോ?
2: പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിനായി സമയം ചെലവിടുന്നതും സേവനം ചെയ്യുന്നതുമാണ് വോളണ്ടിയറിംഗ് എന്ന് പറയുന്നത്.
3: ഓ, ഉദാഹരണത്തിന് ബ്ലഡ് ഡൊണേഷൻ, അവയർനെസ് പ്രോഗ്രാംസ്, ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ്, പാലിയേറ്റീവ് കെയർ വിസിറ്റ് തുടങ്ങിയവയാണോ?
2: അതെ. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ പലരും സോഷ്യൽ സർവീസ് എന്നതും പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്നതും ഒരുപോലെയാണെന്ന് കരുതാറുണ്ട്. എന്നാൽ ഇവ തമ്മിൽ വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട്. സോഷ്യൽ സർവീസ് എന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യക്തികളെയോ സമൂഹത്തെയോ സഹായിക്കുന്നതിനായി സ്വമേധയാ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളാണ്. കാരുണ്യം, സഹാനുഭൂതി, സാമൂഹിക പ്രതിബദ്ധത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നത്. ഭക്ഷണ വിതരണം, ധനസഹായം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ സോഷ്യൽ സർവീസിന്റെ ഉദാഹരണങ്ങളാണ്. ഇതിന് പ്രത്യേക അക്കാഡമിക് പരിശീലനമോ പ്രൊഫഷണൽ യോഗ്യതയോ നിർബന്ധമല്ല. എന്നാൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്നത് ശാസ്ത്രീയ അറിവും പ്രൊഫഷണൽ നൈപുണ്യങ്ങളും മൂല്യങ്ങളും അടിസ്ഥാനമാക്കി വ്യക്തികൾ, കുടുംബങ്ങൾ, ഗ്രൂപ്പുകൾ, സമൂഹങ്ങൾ എന്നിവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പ്രൊഫഷനാണ്. സോഷ്യൽ വർക്കർക്ക് പ്രത്യേക അക്കാഡമിക് പരിശീലനവും പ്രൊഫഷണൽ കഴിവുകളും ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളുടെ മൂല കാരണങ്ങൾ കണ്ടെത്തി വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ശാസ്ത്രീകരണത്തിനും സാമൂഹിക മാറ്റത്തിനും വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, സ്കൂൾ സോഷ്യൽ വർക്കർ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, പെരുമാറ്റ പ്രശ്നമുള്ള കുട്ടികൾ എന്നിവരുമായി പ്രവർത്തിച്ച് കുടുംബം, അധ്യാപകർ, സമൂഹം എന്നിവരുമായി ചേർന്ന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തും.
3: എന്നാൽ എന്റെ ഒരു ഡൗട്ടാണ്, MSW പഠിച്ചാൽ എന്താണ് ഗുണം?
2: MSW അഥവാ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇത് പഠിക്കുന്നവർക്ക് ആളുകളെ മനസ്സിലാക്കാനും സാമൂഹിക പ്രശ്നങ്ങൾ പഠിക്കാനും അവയ്ക്ക് പരിഹാരം കണ്ടെത്താനും കഴിയും.
3: അപ്പോൾ പഠനത്തോടൊപ്പം വ്യക്തിപരമായ വളർച്ചയും ഉണ്ടാകുമല്ലോ?
2: തീർച്ചയായും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, കൗൺസിലിംഗ് സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്നിവ വളരാൻ MSW സഹായിക്കുന്നു.
3: ഫീൽഡ് വർക്കും MSW ഒരു പ്രധാന ഭാഗമാണല്ലോ?
2: അതെ. ക്ലാസ് റൂമിൽ പഠിക്കുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് പഠിക്കാനുള്ള അവസരമാണ് MSW നൽകുന്നത്.
3: MSW വിവിധ സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലേ, അതിൽ പ്രധാനപ്പെട്ട ചിലതിനെ കുറിച്ചൊന്ന് പറയുമോ?
2: തീർച്ചയായും. ആദ്യം തന്നെ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്കിനെ കുറിച്ച് പറയാം. മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ആശുപത്രികളിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ്.
3: അവിടെ സോഷ്യൽ വർക്കറിന്റെ പങ്ക് എന്താണ്?
2: രോഗികൾക്കും കുടുംബങ്ങൾക്കും മാനസിക പിന്തുണ നൽകുക, കൗൺസിലിംഗ് നൽകുക, ചികിത്സയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സഹായിക്കുക എന്നതാണ് മെഡിക്കൽ സോഷ്യൽ വർക്കറിന്റെ പങ്ക്.
3: ഇന്ന് മെന്റൽ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത സ്പെഷ്യലൈസേഷൻ അല്ലേ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്?
2: അതെ, സമൂഹത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന മേഖലയാണിത്. സ്ത്രീ ശാക്തീകരണം, ഗ്രാമവികസനം, ആരോഗ്യ ബോധവൽക്കരണം, യുവജന വികസനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഇത് ഉൾപ്പെടുന്നു.
3: ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിലെ ആളുകളെ തന്നെ മാറ്റത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത.
2: അതെ, സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടു കൂടെയുള്ള വികസനമാണ് ഇവിടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്.
3: അപ്പോൾ മൂന്നാമത്തെ സ്പെഷ്യലൈസേഷൻ അല്ലേ ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ?
2: അതെ, ഇവിടെ കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന മേഖലയാണ്. ചൈൽഡ് റൈറ്റ്സ്, ഫാമിലി കൗൺസിലിംഗ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ, അഡോപ്ഷൻ, ഫോസ്റ്റർ കെയർ തുടങ്ങിയ വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു.
3: ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ബാല്യവും ഓരോ കുടുംബത്തിനും നല്ലൊരു ജീവിത സംരക്ഷണവും ഉറപ്പിക്കാൻ ഈ മേഖല സഹായിക്കും. MSW കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്?
2: വളരെ നല്ല അവസരങ്ങളുണ്ട്. ഹോസ്പിറ്റൽസ്, NGOs, സ്കൂൾസ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, ഗവൺമെന്റ് പ്രോജക്ട്സ്, CSR ഡിപ്പാർട്ട്മെന്റ്സ്, മെന്റൽ ഹെൽത്ത് കെയർസ് തുടങ്ങിയ നിരവധി മേഖലകളിൽ ജോലി ചെയ്യാം.
3: അപ്പോൾ സോഷ്യൽ വർക്ക് എന്നത് സേവനവും കരിയറും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മേഖലയാണ്?
2: തീർച്ചയായും.
3: ഇന്നത്തെ സംഭാഷണത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, സോഷ്യൽ വർക്ക് എന്നത് ഒരു ജോലി മാത്രമല്ല, മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്.
2: അതെ, ചിലപ്പോൾ ഒരു നല്ല വാക്ക്, ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു സഹായഹസ്തം ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം.
3: സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സോഷ്യൽ വർക്ക് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്.
2: ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.
0: ഇന്ന് ശ്രോതാക്കൾ സ്റ്റുഡന്റ്സ് കോർണറിൽ സോഷ്യൽ വർക്ക്, സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന വിഷയത്തിന്റെ ഒന്നാം ഭാഗം. ഇന്ന് ഈ വിഷയം നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ അഹല്യ സതീഷ് ആൻഡ് ജ്യോതി ലക്ഷ്മി. അടുത്ത ചൊവ്വാഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ടാം ഭാഗം കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 4 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഗോൾവലയത്തിനപ്പുറം എന്ന പരിപാടിയിലെ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു,
2: മൊറോക്കോ ടീമിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ഉത്തരം യാസിൻ ബൂനോ. ശരി ഉത്തരം അയച്ചവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ തെരഞ്ഞെടുത്ത വിജയി അനിൽ വായ്പൂർ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫസ് 90.4 ടൈം സെറ്റ്
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
3: വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മ രാമായണം.

കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.

അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവ്വകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും.

0: ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
1: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിറ്റി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 Stories and of the cinemas director Fasil Muhammad. Best cinematography Brahmayugam Malayalam cinematographer Shahnaz Jalal. Best female playback singer ARM Vaikyam Vijayalakshmi for song Anguvana Konile.
0: Non feature film vibhagathil Bhadragali nadakathinu pratheka paramarsham nedi. Feature film vibhagathil Tamil chithramaya Meeyazhagan pratheka jury paramarsathinu arhamayi. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് സിഇഒ പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ

0: ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100-ാം വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവീതിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. രണ്ട് മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100-ാം വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാകുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
0: ഫിഫ ലോകകപ്പ് 3-ാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾ വേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനു ശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ Article 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ Vikram 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3-ാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய். ரேடியோ மக்ஃபாஸ்ட் 90.4 டைம் செட்
1: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.

ഹലോ ഹലോ ഹായ് നമസ്കാരം ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ദാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. എല്ലാവരും ഇങ്ങനെ കാത്തു കാത്തു കാത്തിരിക്കുകയാണ്. ഒരു പാട്ടിലെ കാത്തു കാത്തൊരു മഴയത്ത്, ആ പാട്ടാണ് ഈ കാത്തു കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിക്കാനുള്ള ടൈമാണ്. അറിയാമല്ലോ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ സോങ്സ് ഓൺ ഡിമാൻഡിൽ പാട്ടുകൾ ചോദിക്കേണ്ടത് മെസ്സേജിലൂടെയാണ്. നിങ്ങളുടെ ഒരൊറ്റ റിക്വസ്റ്റ് മതി, ഏത് പാട്ടാണെന്ന് ചോദിച്ചോളൂ, ആ പാട്ട് ഇവിടെ റെഡി ആയിരിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തോളൂ. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9495730333, 9495730333. ഒപ്പം തന്നെ ഒരു കാര്യം പറയുന്നു, നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അതിൽ നിന്നും 8 മണിക്ക് മുൻപായിട്ട് എത്ര പാട്ടുകൾ അല്ലെങ്കിൽ മാക്സിമം പാട്ടുകൾ വെച്ചു തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ആർക്കെങ്കിലും അഥവാ അയ്യോ അമൃത കിട്ടിയിട്ട് ഞാൻ അയച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം ഒന്നും ആർക്കും വേണ്ട. നമുക്ക് നാളെയും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് വിഷമിക്കരുത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഗാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഒരു ഗാനത്തിനൊരു പ്രത്യേകതയുണ്ട്, എനിക്ക് കേട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് കേട്ടോ. ഈ ഒരു ഗാനം എഴുതിയിരിക്കുന്നത് ആർ എൽ വിജയൻ എന്ന് പറയുന്ന ആളാണ്. അതുപോലെ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്ത് ആ ഗാനം ആലപിച്ചിരിക്കുന്നത് ഷൈൻ വെങ്കിടൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഒരു നവരചയിതാവ് കൂടിയാണ് ഷൈൻ വെങ്കിടൻ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും ആ മനോഹരമായ ഗാനത്തോടു കൂടിയാണ് ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കേൾക്കാം, ആസ്വദിക്കാം, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നമ്മൾ ആസ്വദിച്ചു കേട്ടു അല്ലെ, ഇഷ്ടപ്പെട്ടില്ലേ? നല്ലൊരു പാട്ടല്ലേ? അപ്പോൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഈ പാട്ടിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമുക്ക് ഈ ഗാനം ആസ്വദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത റിക്വസ്റ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത റിക്വസ്റ്റ് അല്ല, ആദ്യത്തെ നമ്മുടെ റിക്വസ്റ്റ്. യെസ്, ഇത് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. നമസ്കാരം റേഡിയോ മാക്ഫാസ്റ്റ്, ആലുവയിൽ നിന്ന് സുനിലാണ്. എല്ലാവർക്കും സമാധാനപൂർണമായ ഒരു രാത്രിയും മനോഹരമായ ഒരു നാളെയും ആശംസിക്കുന്നു. ഇന്നത്തെ എല്ലാ ഉത്കണ്ഠകളും മറന്ന് മനസമാധാനത്തോടെ ഉറങ്ങും. നാളെ ജൂലൈ 19 എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു പേരുടെ ജന്മദിനമാണ്. എൻ്റെ അമ്മ ശാന്തകുമാരിയുടെയും എൻ്റെ കസിൻ ജീവൻ ചേട്ടൻ്റെയും. അമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു. സ്വർഗത്തിൽ കഴിയുന്ന എൻ്റെ പ്രിയ അമ്മയ്ക്കും മസ്കറ്റിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ജീവൻ ചേട്ടനും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അതോടൊപ്പം +1 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എൻ്റെ മകൾ ഭദ്രയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും സ്നേഹാശംസകളും നേരുന്നു. അവർ 3 പേർക്കുമായി കൽ ഹോനഹോ എന്ന സിനിമയിൽ സോനു നിഗം ആലപിച്ച കൽ ഹോനഹോ എന്ന മനോഹരമായ ഗാനം സമർപ്പിക്കാമോ? എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രിയും നന്ദിയും അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുനിൽ ചേട്ടൻ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നീണ്ടൊരു മെസ്സേജായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കൽ ഹോനഹോ എന്ന ചിത്രത്തിലെ സോനു നിഗം പാടിയ മനോഹരമായ ഗാനം കേൾക്കാം. സിനിമയുടെ പേര് പോലെ തന്നെ ആ ഗാനവും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: പാട്ടുകളൊക്കെതാ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. ഈ ഗാനം ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഭരതം എന്ന ചിത്രത്തിലെ രഘുവംശപഥേ പരിപാലയമാം എന്ന ഗാനം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കിടങ്ങറ വേണുഗോപാൽ ഈ ഗാനം പി വി മുഹമ്മദ് ചേട്ടൻ, ഷീബ എന്നിവർക്കായി സമർപ്പിക്കുന്നു. അപ്പോൾ മുഹമ്മദ് ചേട്ടന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബാബു ചേട്ടനും ഷീബ ചേച്ചിക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാനം നമ്മുടെ വേണുഗോപാൽ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാവുന്നു സോങ്, ഭരതം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ഓക്കെ, അപ്പൊ നമ്മള് ദാ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും ആയിട്ടുണ്ട്. അടുത്ത റിക്വസ്റ്റിലേക്ക് പോവുകയാണ്. ഹലോ അമൃത, എനിക്ക് കാട്ടുചെമ്പകം എന്ന ചിത്രത്തിലെ വെള്ളാരം കുന്നുകളിൽ തുള്ളിക്കളിക്കും വാനമ്പാടി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ? അതെന്റെ കുഞ്ഞാവയായ അമ്പാലിക്കുട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വയനാട് കമ്പളക്കാട് നിന്നും രതീഷ്, അദ്ദേഹമാണ് ഈ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യേസ് അബദാ, സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റും 45 സെക്കൻഡും ആയിട്ടുണ്ട്. അടുത്ത റിക്വസ്റ്റിലേക്ക് പോവുകയാണ്. ഗുഡ് ഈവനിങ് മാക് ഫാസ്റ്റ്, ഹായ് അമൃതകുട്ടി, പ്ലീസ് പ്ലേ ദ സോങ് കളരി വിളക്ക് തെളിഞ്ഞതാണോ മൂവി, ഒരു വടക്കൻ വീരകഥ, ഡെഡിക്കേറ്റ് ടു അവർ മമ്മൂക്ക ഫോർ നാഷണൽ അവാർഡ് വിന്നിങ് സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം. സൽമ ചേച്ചിയാണ് കേട്ടോ ഈ ഒരു റിക്വസ്റ്റ്, ഈ ഒരു ഗാനം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. യെസ്, അപ്പോ കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനത്തിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ നമ്മുടെ മമ്മൂക്ക അല്ലെ നാഷണൽ അവാർഡ് നേടിയിരിക്കുകയാണ് ബ്രഹ്മയുഗം അല്ലെ എന്ന ചിത്രത്തിലെ. ഓക്കെ, അപ്പോൾ എന്തായാലും മമ്മൂക്കായ്ക്കും അതുപോലെ തന്നെ ദേശീയ അവാർഡ് നേടിയ എല്ലാവർക്കും ഈ ഒരു റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 വക ആശംസകൾ അറിയിക്കുന്നു. അപ്പം സൽമ ചേച്ചി പറഞ്ഞതുപോലെ ആ ഗാനം ദാ എത്തുന്നു, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

അപ്പോൾ ദാ പാട്ടുകൾ ചോദിക്കുന്നതിനനുസരിച്ച് ഞാൻ പാട്ടുകൾ നൽകിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടിയുള്ള ആർജെ അമൃത കാർത്തിക അടുത്ത നമ്മുടെ മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. ഹായ് മൈക്ക് ഫാസ്റ്റ്, നമസ്കാരം. എനിക്ക് പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി എന്ന ഗാനം വെച്ച് തരാമോ? സഹദേവൻ ഫ്രം ഇടുക്കി. സഹദേവൻ ചേട്ടനാണ് ഈ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

യെസ്, അപ്പൊ നമ്മള് ഇനി അടുത്ത റിക്വസ്റ്റിലേക്ക് പോകുന്നു. അമൃതമോളെ ഗുഡ് ഈവനിങ്. എന്റെ റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും ശുഭ സന്ധ്യ നേരുന്നു. ഇന്ന് കേൾപ്പിച്ച ഫസ്റ്റ് സോങ് ഹാർട്ട് ടച്ചിങ് ആയിരുന്നു കേട്ടോ. നവഗാന രചയിതാവ് ആയ ആർ എൽ വിജയൻ സാറും ആ ഗാനം ആലപിച്ച ഷൈൻ വെങ്കടൻ സാറിനും ഗുഡ് സല്യൂട്ട്. എനിക്ക് പ്രണയ സൗഗന്ധികങ്ങൾ, ഇതൽ വിരിഞ്ഞ കാലം എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരാമോ? പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലതിക ടീച്ചർ. അപ്പൊ ലതിക ടീച്ചർ, ദാ വരുന്നു സോങ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിലെ ആ ഗാനം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. എനിക്കൊരു സോങ് വെച്ചു തരാമോ? കൈരളി ബിരിയാണി ക്വീൻ മത്സരത്തിൽ നിന്ന് കിട്ടിയ എന്റെ പ്രിയം നിറഞ്ഞ കൂട്ടുകാരി ഫൗസിയയുടെ ജന്മദിനമാണ്. ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ആശംസകൾ നേർന്നുകൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിലെ ഏത് കരി രാവിലും എന്ന് തുടങ്ങുന്ന ഗാനം. ഓക്കെ, അപ്പൊ നമ്മുടെ നദീർത്തയാണ് ഈ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നത്. കൈരളി ബിരിയാണി ക്വീൻ മത്സരത്തിൽ നിന്ന് കിട്ടിയ പ്രിയം നിറഞ്ഞ കൂട്ടുകാരി ഫൗസിയയുടെ ജന്മദിനം. അപ്പോൾ ഫൗസിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഫൗസിയ. അപ്പോൾ അതായിരുന്നു ഗാനം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

മനോഹരമായിട്ടുള്ള ഒരു പാട്ടല്ലേ. കേസ് അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഹായ്, ഗുഡ് ഈവനിങ് മോളെ, ഒരു പാട്ട് വെച്ചു തരാമോ? ജാനകി ജാനേ എന്ന പാട്ടാണ് വേണ്ടത്. ഡെഡിക്കേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ അമൃതമോൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലേഖ ചേച്ചിയാണ് ഈ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഗാനത്തോടു കൂടി തന്നെ ഇന്നത്തെ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കുറച്ച് മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. പങ്കുവച്ചാൽ കുറയുന്നതാണ് സങ്കടങ്ങൾ, അതുപോലെ തന്നെ പങ്കുവച്ചാൽ കൂടുന്നതാണ് സ്നേഹവും സന്തോഷവും. ഹൃദയപൂർവ്വം ശുഭരാത്രി നേരുന്നു. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ്. ദീപൂസ് കുട്ടി, അപ്പൂസ് കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനിൽ ചേട്ടൻ. അനിൽ ചേട്ടനും അതുപോലെ ഫാമിലിക്കും എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ഞങ്ങളും നേരുന്നു. യെസ്, അപ്പോൾ ഹായ് അമൃ മോൾ, വെള്ളാരം കുന്നുകളിൽ സോങ് ചോദിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചത് നമ്മുടെ രതീഷ് കമ്പളക്കാട്. യെസ്, രതീഷ് ചേട്ടനാണ് ചോദിച്ചത്. പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം, ഓ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് സൽമ ചേച്ചി. ഓക്കേ, അടുത്തത് ആന്റണി ചേട്ടൻ. ഹായ് അമൃത, ജോലി തിരക്ക് മൂലം ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡ് തുടക്കം മുതൽ കേൾക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇപ്പോൾ ഫ്രീ ആയി. അതുകൊണ്ട് 7:45 മുതൽ കേൾക്കുന്നുണ്ട്. അതിനിടെ ഒരു ശുഭരാത്രി പറയുകയാണ്. സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ ആന്റണി കടവന്ത്ര. പിന്നെന്താ, ദാ സ്വീകരിച്ചു കഴിഞ്ഞു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ജീവിതം ഓട്ട മത്സരമല്ല, ഒരു മനോഹര യാത്രയാണ്. സമയം വരുമ്പോൾ ലക്ഷ്യം നമ്മളെ തേടിയെത്തും. വേണ്ടത് ആത്മാർത്ഥമായ പരിശ്രമവും അചഞ്ചലമായ ക്ഷമയും മാത്രം. ക്ഷമയാണ് വിജയത്തിന്റെ താക്കോൽ. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. നാരായണൻ നായർ, ഏറ്റുമാനൂർ. നാരായണൻ ചേട്ടനും ഫാമിലിക്കും ശുഭരാത്രി നേരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ജാനകി അമ്മയുടെ പാട്ടിന്റെ പ്രോഗ്രാം ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ലീപ ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചത്. ഗുഡ് നൈറ്റ് അമൃതകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് നൈറ്റ് ലീപ ചേച്ചി. യെസ്, അപ്പൊ ഇത്രയാണ്. അടുത്തത് അപർണക്കുട്ടി. അപർണക്കുട്ടി അല്ല, അമൃതയാണ് കേട്ടോ. കുമരകൻ ടീമിന്റെ ഒരു സന്ധ്യാവന്ദനം. നല്ല നല്ല പാട്ടുകൾ കേട്ട് കൂടെയുണ്ട് വേണുഗോപാൽ ചേട്ടനും, ബാബു നട്ടാശ്ശേരി, ബഷീർ ആലത്തൂർ, അമൃതകുട്ടിക്കും, രതീഷ് മഞ്ഞപ്ര, സൗഹൃദവാണി കൂട്ടുകാർക്കും. കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭരാത്രി നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശീബ ചേച്ചിക്കും ശുഭരാത്രി നേരുന്നു. ഗുഡ് ഈവനിംഗ് മൈക്ക് ഫാസ്റ്റ്. എല്ലാവർക്കും സുഖമല്ലേ? ജീവിതം ഓരോ നിമിഷവും അതിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ തണൽ, ചിലപ്പോൾ വെയിൽ. ഇവിടെ ഓരോ നിമിഷവും ജീവിതം പൂർണ്ണമായി ആസ്വദിക്കുക. കാരണം ഈ നിമിഷം നാളെ വീണ്ടും വന്നെന്ന് വരില്ല. ഓക്കേ, എ ബ്യൂട്ടിഫുൾ മീനിങ് സോങ് കൽഹോന ഹോ സോങ്. താങ്ക്സ് സുനി ഫോർ സെലക്ടിങ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്. സോ എൻജോയ് ദ ലൈഫ്. ശുഭരാത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവൻ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജീവൻ ചേട്ടാ, ജീവൻ ചേട്ടനും ഒരു ശുഭരാത്രി നേരുകയാണ്. അപ്പോൾ നാളെ ബർത്ത്ഡേ ആണല്ലേ, അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നേരുന്നു കേട്ടോ. യെസ്, ഹായ് റേഡിയോ മൈക്ക് ഫാസ്റ്റ് മോളിസേ, ഗുഡ് ഈവനിങ്. ഇന്ന് ഓക്കെ, പാട്ട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇനി ഒരുപാട് പാട്ടുകൾ നമുക്ക് ചോദിച്ചവരുണ്ട് കേട്ടോ. അപ്പോൾ ആരും സങ്കടപ്പെടരുത്. നാളെ നിങ്ങൾക്കായി വീണ്ടും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ പാട്ടുകൾ തീർച്ചയായിട്ടും വെച്ച് തരുന്നതായിരിക്കും. ഇന്ന് കിട്ടാത്തവർക്ക് ഉറപ്പായിട്ടും നാളെ കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്നാലും ഇന്ന് ചോദിച്ചവർക്ക് നമ്മൾ പാട്ടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 7 കഴിഞ്ഞ് 55 മിനിറ്റ് ആയിട്ടുണ്ട്. ജാനകി ജാനേ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനത്തിലേക്ക് ലേഖിച്ചാണ് ഗാനം ചോദിച്ചത്. പോവുകയാണ് ഈ ഒരു ഗാനം ഞാനും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്. ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: കാവ്യ സഞ്ചാരം. കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്ക് എത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യ സഞ്ചാരം. ഏവർക്കും കാവ്യ സഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. മണ്ണിന്റെ ഓർമ്മകളും മനുഷ്യജീവിതത്തിന്റെ നേർത്ത അനുഭവങ്ങളും കവിതയുടെ ഭാഷയിൽ കോർത്തിണക്കുന്ന കവിയാണ് സുധാകരൻ ചന്തവിള. ജീവിതത്തെ ആഴത്തിൽ വായിക്കുന്ന ഒരു എഴുത്തുകാരന്റെ കാഴ്ചപ്പാടും സമൂഹത്തോട് സംവദിക്കുന്ന ഒരു ചിന്തകന്റെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിന്റെ കവിതകളിൽ ഒത്തുചേരുന്നു. കവിതാ സമാഹാരങ്ങളും പഠനഗ്രന്ഥങ്ങളുമായി 15 പുസ്തകങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ രചനകൾ ചിന്തയുടെ തെളിച്ചവും ജീവിതാനുഭവങ്ങളുടെ ഊഷ്മളതയും സമന്വയിപ്പിക്കുന്നു. നീതിന്യായ വകുപ്പിൽ സൂപ്രണ്ട് തസ്തികയിൽ നിന്ന് വിരമിച്ച അദ്ദേഹം ഒരുമ പബ്ലിക്കേഷൻസിന്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്നു. സുധാകരൻ ചന്തവിളയുടെ കാവ്യലോകത്തിൽ നിന്ന് കേൾക്കാം നമുക്കിന്ന് ചങ്ങാടത്തിൽ ഒരു സന്ധ്യ, നെല്ലുറങ്ങുന്ന പത്തായങ്ങൾ എന്നീ കവിതകൾ. അദ്ദേഹത്തെ റേഡിയോ മക്ഫാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം, ഞാൻ സുധാകരൻ ചന്തവിള. കവിത ചങ്ങാടത്തിൽ ഒരു സന്ധ്യ. പുഴ നടുവിൽ ചങ്ങാടത്തിൽ മഴ കൊണ്ടു മറന്നു മതിക്കേ ഒരു തിരിയറിയാതെ നമ്മിൽ

നോക്കി കൈകോർത്തു പിടിച്ചു നമ്മൾ കരളാകെ നിറച്ചു മധുരം. ചെളിയേറ്റ കരയിലെ കുഞ്ഞൻ മീൻ കൊത്തിയ കൊക്കിന്നാർത്തി ഉയിരോടെ പിടിക്കപ്പെട്ട വലമീനിൻ തുള്ളിച്ചാട്ടം. ഇടവിട്ടിടവിട്ടു രസിച്ചു പുകിലുണരും പുഴയോരത്തെ മഴമുകളിൽ നിർത്തച്ചുവടിൻ കളിയാട്ട്.

വയുടെ ഹൃദിതാളമിരമ്പി ഉയർക്കേ. ഉഴമേലെ പറക്കും കിളികൾ എവിടേക്കെന്നറിയില്ലെന്നാൽ അവകൾക്കു വിതയ്ക്കാൻ കൊയ്യാൻ അനുരാഗച്ചിറകുണ്ടല്ലോ. അതു കാണുക അറിയുക നമ്മൾ.

സ്നേഹപ്പൂക്കൾ കൊതിയേറ്റി ജീവനുള്ളിൽ പതിവില്ലാതല്ലോ നമ്മൾ. നീ നോക്കിയ നോട്ടം

0: മഴയേൽക്കാൻ കാത്തുകിടന്നു പുഴവെള്ളം പിന്നെ പിന്നെ മഴയേൽക്കാൻ കാത്തുകിടന്നു.
1: കവിത നെല്ലുറങ്ങുന്ന പത്തായങ്ങൾ.

അന്ധമില്ലാതെ നോക്കിയതാണേ. കൊയ്ത്തുകാരരിവാളാൽ അരിഞ്ഞ് കറ്റ കെട്ടി ചുമടേന്തി വന്ന് മുറ്റത്തുള്ളോരു കല്ലേലടിച്ച് മുത്തുപോലെ തിളങ്ങിയതല്ലേ. കൂലിക്കൊറ്റാലളക്കുമ്പോഴൊക്കെ

പട്ടിക്കുട്ടപ്പായ് വല്ലം മുറങ്ങളും വഴുത കാഞ്ഞിരക്കമ്പ് പിരമ്പ് ചാണകം നിരന്തല്ലി മൺവെട്ടി ഒന്നിനൊന്ന് വണങ്ങിയതല്ലേ. കന്നുകാലിത്തൊഴുത്തും കലപ്പച്ചാണകക്കുഴി വയ്ക്കുൾ തുറുങ്കും ചണ്ടുനീറ്റുന്നിടങ്ങൾ നെല്ലിൻ തണ്ടുപോലെ മണം വച്ചതല്ലേ. പൂമുഖത്തിലെ ചൂടടിക്കാൻ വന്ന നാട്ടുപെണ്ണുങ്ങൾ എലേല പാടി രാവകലുകൾ ഉത്സവമാക്കി വയ്ക്കോൾ കമ്പുകൾ നൃത്തം വരച്ചു. എന്തു കോലാഹലമായിരുന്നു, എന്തു കോലാഹലമായിരുന്നു, എന്തു മത്സരാനന്ദങ്ങളാലെ ഇത്തിരി നെല്ലിനുള്ളൊരു കൂട്ട് നാട്ടിലാകെ നെൽപ്പാട്ടായി വളർന്നു. മുറികൾ പോലുള്ള പത്തായമെല്ലാം അറകളില്ലാതെ നെല്ലളന്നിട്ടു. പുതിയ നെല്ലിൻ മണം മെല്ലെ പോയി, പഴയ നെല്ലിൽ മണച്ചാർ പരന്നു. നെല്ലുകുത്തുവാൻ ചെല്ലുമ്പോഴൊക്കെ കർഷക ബഹുമാനങ്ങളേറ്റു. എന്തൊരു ഗമ റേഷനില്ലാത്ത ജന്മിയാണെന്ന പേരും പതിഞ്ഞു. രണ്ട്, കല്ലടർന്ന തറവാടിനുള്ളിൽ എല്ലുപോലുള്ള പത്തായമുണ്ട്. കല്ലടർന്ന തറവാടിനുള്ളിൽ എല്ലുപോലുള്ള പത്തായമുണ്ട്. നെല്ലിലുള്ളോരെലി പോലുമില്ല, മെയ്യു ക്ഷീണിച്ച രോഗിയെപ്പോലെ. ഒറ്റ നോട്ടത്തിലെല്ലാം തകർന്ന കെടുതി പോലെ കാണുന്നുണ്ടു കാലം. ഉത്തരം പറയാനുള്ള നേരം തെല്ലുമില്ലാതെ എല്ലാം തകർന്നു. അപ്പുറം പടിഞ്ഞാറേ മുറിയിൽ അവശമുളലാൽ അച്ഛൻ മൊഴിഞ്ഞ, അപ്പുറം പടിഞ്ഞാറേ മുറിയിൽ അവശമുളലാൽ അച്ഛൻ മൊഴിഞ്ഞ ഒരു മണി നെൽ കൊതിച്ചു പോം നാളെ ഓർത്തുപോകുന്നു ഒറ്റയാനായി. ഒരു മണി നെൽ കൊതിച്ചു പോം നാളെ ഓർത്തുപോകുന്നു ഒറ്റയാനായി. നോക്കി വീണ്ടും ആ പത്തായത്തിന്മേൽ അസ്ഥി പോലെ മെലിഞ്ഞ മനസ്സാൽ ഫോസിൽ പോലായ ജീവനെ താങ്ങി കാവൽ നിൽക്കുന്ന

0: പോലെ മെലിഞ്ഞ മനസ്സാൽ ഹോസിൽ പോലായ ജീവന് താങ്ങി കാവൽ നിൽക്കുന്ന പത്തായമേ നന്ദി. ഹോസിൽ പോലായ ജീവന് താങ്ങി കാവൽ നിൽക്കുന്ന പത്തായമേ നന്ദി. കാവൽ നിൽക്കുന്ന പത്തായമേ നന്ദി.
1: കവിത വായിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കും, പക്ഷേ കവി വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആത്മാവാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് സുധാകരൻ ചന്തവിളയുടെ ചങ്ങാടത്തിൽ ഒരു സന്ധ്യ, നെല്ലുറങ്ങുന്ന പത്തായങ്ങൾ എന്നീ കവിതകൾ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി. കാടുതേടി കടല് താണ്ടി കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കൊച്ചി.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
0: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. കേൾക്കൂ, ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾ വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായിരിക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടിൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333, 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം മ്യൂച്വൽ ഫണ്ടും നിക്ഷേപ സാധ്യതകളും എന്നതിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജിലെ MBA വിഭാഗം അധ്യാപകരായ ജിബു സാറും അരുൺ പ്രേം സാറുമാണ്. ഏവരെയും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം.
4: നമസ്കാരം. ഇന്നത്തെ കരിയർ കോമ്പസിൽ മ്യൂച്വൽ ഫണ്ടുകളും നിക്ഷേപ സാധ്യതകളും. ഇന്നത്തെ നമ്മുടെ വിഷയത്തെ കുറിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് സാധാരണമായി ജനങ്ങൾക്കിടയിലുള്ള ഒരു
5: നിക്ഷേപ സാധ്യതയാണ്.
4: അതെ അതെ. പക്ഷെ അതിലൊരു പേടി എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. പലപ്പോഴും പേടിയുള്ളതുപോലെ
5: അതായത് സ്വാഭാവികമായിട്ടും ആ പേടി വരുന്നത് നമുക്കറിയാം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുത്തൻ തലമുറ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുട്ടികളാണ് കൂടുതലായിട്ടും ഈ മ്യൂച്വൽ ഫണ്ടിനെ ആശ്രയിക്കുന്നത് പലപ്പോഴും. അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും അതിൻ്റെ അകത്തൊരു അവയർനെസ്സിന്റെ പ്രശ്നമാണ്. അപ്പൊ അവരിപ്പോഴും നമുക്കറിയാം ഈ ചിട്ടി ഫണ്ട് അല്ലെ, അപ്പാപ്പന്മാരൊക്കെ ഇപ്പോഴും LIC, അപ്പൊ ഒരു മുതിർന്ന ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ നല്ല അറിവുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു പേടി, ഇതിലിട്ട് കഴിഞ്ഞാൽ പൈസ പോകും എന്ന വലിയൊരു പേടിയാണ് അതേ പ്രശ്നം. അല്ലാതെ അതിന്റെ അത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്കറിയാം, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള അധ്യാപകരാണെങ്കിൽ പോലും ഇവർക്ക് അറിയാം ഇതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ അറിയാം. പക്ഷെ ഇവർക്ക് ഇപ്പോഴും ഈ പറയുന്ന പോലെ ഒരു കൃത്യമായിട്ടൊരു എഡ്യൂക്കേഷൻ ഒരു ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് ഇപ്പോഴും അവർ ഈ പഴയകാല ചിട്ടി അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ LIC, മാക്സിമം LIC, അതിന്റെ അപ്പുറത്തേക്ക് ഇവർ പോകുന്നില്ല എന്നുള്ളത് കൃത്യമായ അവയർനെസ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് അഭാവമാണ്. അത് നമുക്കിതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ മ്യൂച്വൽ ഫണ്ടുകളുടെ അസറ്റ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏകദേശം 2014 ഒരു 12 ലക്ഷം കോടിയായിരുന്നു. അപ്പൊ അതിപ്പം ഉയർന്നു വന്നിട്ട് ഒരു 40 ലക്ഷം കോടിയിലേക്കൊക്കെ വലിയ 96 ലക്ഷം കോടിയിലേക്കൊക്കെ ഭയങ്കര വലിയൊരു ഉയർച്ച വന്നേക്കുന്നത്. 10 വർഷത്തിന്റെ വലിയൊരു ഉയർച്ചയാണ് വന്നേക്കുന്നത്. അപ്പൊ അത് കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു വലിയൊരു വളർച്ചയാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഈ ഒരു നമ്മളെ നിലവാരം നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒരു സാധ്യത വളരെ കുറവാണ്, താല്പര്യം കുറവാണ്. മറ്റ് നമുക്കറിയാം നമ്മുടെ കേരളത്തില് ഈ ലോട്ടറിയുടെ ഒരു സാധ്യത നമുക്കറിയാം, എല്ലാവരും ലോട്ടറി എടുക്കുന്നുണ്ട്
4: അല്ലെ.
5: കഴിഞ്ഞ 10 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോട്ടറി എടുത്ത മലയാളി ലോട്ടറി എടുത്ത തുകയേക്കാളിലും കുറവാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം.
4: അതുതന്നെ.
5: അത് കേരളത്തിൽ നമ്മൾ ഈ പറയാറുണ്ടല്ലോ ഭയങ്കര സാംസ്കാരിക സമ്പന്നരാണ് ഈ പറയുന്ന എല്ലാത്തിൽ നമ്പർ വൺ ആണെന്ന് പറയെങ്കിൽ പോലും ഈ സാമ്പത്തിക സാക്ഷരത വളരെ പരിമിതി ഉള്ള ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു സമൂഹമാണ് കേരളം എന്ന് നമുക്ക് പറയേണ്ടി വരും.
4: എഡ്യൂക്കേഷൻ അവയർനെസ് അല്ലെങ്കിൽ
5: ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ട് എന്നൊരു തോന്നലാകാം, അതൊരു കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇടയിലേക്ക് ഇന്ന് നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി ഇരുന്നാൽ പോലും നമുക്കറിയാം സിനിമ കാണുന്നതിനിടയിൽ പോലും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നോക്കി അവർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലോക്കിംഗ് ആപ്പുകൾ നോക്കിയിരിക്കുന്നു നമുക്ക് കാണാം. അതൊരു നമുക്കറിയാം ഒരു 40 അല്ലെങ്കിൽ 30 വയസ്സ് താഴെയുള്ള കുട്ടികളായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും ഇതിനെപ്പറ്റി നോക്കിയിരിക്കുന്നത്
4: അല്ലെ.
5: പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഏജന്റ് പോയി മ്യൂച്വൽ ഫണ്ട് മേടിപ്പിക്കും, അവരോട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരോട് അങ്ങ് പോകും, അവർ തിരിഞ്ഞു നോക്കത്തില്ല. ഇതിന്റെ അസറ്റ് വാല്യൂ കൂടി വരുന്ന സമയത്ത് അതിനെ പ്രോപ്പർ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് അത് ഒരു ചേന ഒഴിച്ചു വെച്ചിട്ട് അടുത്ത വർഷം പറിച്ചെടുക്കാം എന്ന ലാഘവത്തോട് ഇരിക്കരുത് ഇതിനെപ്പറ്റി. അവിടെയാണ് റിസ്ക്
4: ഉണ്ടാകുന്നത്.
5: സ്വിച്ചിങ് നമ്മൾ പല ഫണ്ടുകളിലേക്ക് അതിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ
4: മാറ്റിയിടും,
5: അവിടെയാണ് അതിന്റെ സക്സസ്. പക്ഷെ മലയാളികൾ പലപ്പോഴും ഇതിടുന്നു, പിന്നീട് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് മെച്ചൂരിറ്റി ആകുമ്പോൾ എടുക്കാൻ ചെല്ലുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ താഴെ ആയിരിക്കും പലപ്പോഴും വരുന്നത്. അപ്പൊ കൂടി നിൽക്കുന്ന സമയത്ത് അതിനെ ഒന്നുകിൽ അതിനെ വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ മറ്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കൃത്യമായ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിലുള്ള അറിവില്ലായ്മയാണ് മ്യൂച്വൽ ഫണ്ട് പലപ്പോഴും നഷ്ടമാണ് എന്ന ഒരു പൊതുബോധം ഉണ്ടായി വന്നിരിക്കുന്നു.
4: ശരി ശരി. പിന്നെ നമുക്കറിയാം ഇപ്പോ പല ഇൻവെസ്റ്റ്മെന്റുകളും ഉണ്ടല്ലേ, അപ്പൊ അതിൽ ഈ മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ വ്യത്യാസമായി നിൽക്കുന്നു?
5: സത്യത്തില് ഈ നമുക്കറിയാം വാറൻ ബഫറ്റ് ഒരിക്കലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
4: വാറൻ ബഫറ്റിനെ കുറിച്ച് കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ.
5: വാറൻ ബഫറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പിതാവായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അദ്ദേഹം അത് ടേക്കപ്പ് ചെയ്തു. ലോകത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സ്, ലോകത്തിലെ ഏറ്റവും സക്സസ് ആയ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാധാരണക്കാർ പോലും പറയുന്ന വ്യക്തിയാണ് വാറൻ ബഫറ്റ്. ഈ വാറൻ ബഫറ്റ് പറയുന്ന ഒരു തിയറി ഉണ്ട്, അതായത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ മാത്രമേ മില്യണേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ സാധാരണ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ബോണ്ട് മേടിക്കുക അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രോത്തിന് ഒരു ലിമിറ്റുണ്ട്. പക്ഷെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഒരു മടങ്ങോ അല്ലെങ്കിൽ 10 മടങ്ങോ 100 മടങ്ങോ 1000 മടങ്ങായിട്ടൊക്കെ മാറുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇക്വിറ്റി ഷെയറിൽ മാത്രമേ ഉള്ളൂ.
4: പക്ഷേ
5: റിട്ടേൺസ് കിട്ടുക എന്നുള്ളതല്ലേ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്കാരനായ ജുൻജുൻവാലയെ പറ്റി അറിയാം. ജുൻജുൻവാല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് 50,000 രൂപയിലാണ്. ഇന്ന് നമുക്കറിയാം ജുൻജുൻവാലയുടെ അസറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു ആസ്തിയിലേക്ക് അദ്ദേഹം 50,000 രൂപ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ, അതിൽ നിന്നും എത്രയോ മില്യൺസ് ആയി അദ്ദേഹത്തിന്റെ വരുമാനം കൂടിയിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ എന്തുമാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഇതിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ സാധാരണ ഇൻവെസ്റ്റ്മെന്റ് പറ്റുകയില്ല. മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പേടിയുണ്ടെങ്കിൽ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് റിസ്ക്കിയാണ് അല്ലേ.
4: അല്ലെ,
5: റിസ്ക്കിയാണ്. നമുക്ക് എല്ലാവർക്കും അത് നമുക്ക് അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ ആ റിസ്ക് ബിയർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കാണത്തില്ല.
4: സ്വാഭാവികമായിട്ടും
5: പക്ഷെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അസറ്റ് മാനേജേഴ്സാണ്. അപ്പൊ അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പൈസയും കൊടുക്കുക ചെയ്യുന്നത് അവരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനേജ് ചെയ്യുന്നത് പല പല പല തരത്തിലുള്ള ഫണ്ട് മാനേജേഴ്സ് ഇത് പല ഇക്വിറ്റി ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ റിസ്ക് ഡയറക്റ്റ് എടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവരത് അവരെ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ അവര് റിസ്ക് അനുസരിച്ച് ആ ഇക്വിറ്റി ഷെയറിനടുത്ത് ഇപ്പുറത്തിട്ട് അങ്ങനെ അങ്ങനെ ഇത് മാനേജ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും? മാന്യമായൊരു റിട്ടേൺ കിട്ടുകയും ചെയ്യും. അതാണ് ഈ പറയുന്ന മറ്റ് ഫണ്ടുകളെ അപേക്ഷിച്ച് നമുക്കറിയാം ഇക്വിറ്റി ഷെയറിന്റെ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടും. ഇക്വിറ്റി ഷെയറിൽ നിന്നുണ്ടാകുന്നതിന്റെ ഗ്രോത്തിന്റെ ഒരു ബെനിഫിറ്റ്, ഒരു പോർഷൻ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ വലിയ രീതിയിലുള്ള ഒരു റിസ്ക്, ഡയറക്റ്റ് ആയിട്ട് ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അത്രയും റിസ്ക് നമുക്കില്ല. ഇക്വിറ്റി ഷെയറിന്റെ പോസിറ്റീവ് ആസ്പെക്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. റിസ്ക് എന്ന സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിറ്റി ഷെയറിന്റെ മിനിമൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു നോർമലി ഒരു ഫണ്ടഡ് ഇക്വിറ്റി ഫണ്ടുകളുണ്ട്, നിഫ്റ്റി ഫണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ആവറേജ് നമുക്കൊരു 12% ഗ്രോത്ത് കിട്ടും ഒരു വർഷം. മിനിമം 12% ഗ്രോത്ത് കിട്ടും. ഈ 12% ഗ്രോത്ത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇതിന്റെ കോമ്പൗണ്ടിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. 12% കോമ്പൗണ്ടിങ് അപ്പം തന്നെ ഇത് ഈ ഒരു ഒരു നമുക്ക് ഒരു നല്ലൊരു എമൗണ്ട് ഒരു 10,000 അല്ലെങ്കിൽ 10,000 rupees വെച്ച് നമ്മൾ മാസം SIP ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊരു 75 lakhs അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ആ ഒരു എമൗണ്ടിലേക്ക് ഗ്രോത്ത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് SIP പറയുന്നത്. അപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് സാധാരണ രണ്ട് രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോൾ 1 lakh rupees ഉണ്ടോ, ഈ 1 lakh rupees മുഴുവനായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുന്നു. എന്റെ 1 lakh rupees ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് മാസമാസമായിട്ട് നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ SIP ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 rupees നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ മാസവും എനിക്ക് 100 rupees വെച്ച് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകാം. അതാണ് SIP ഒരു ഗുണം. ഇപ്പൊ എന്റെ ഇപ്പൊ വലിയൊരു എമൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും.
4: അതിന്റെ
5: പ്രത്യേകത എന്ന് പറയുന്നത് 100 rupees മിനിമം 100 rupees ആ എന്താ സെക്ടറിലുള്ള സാധാരണക്കാരന് പോലും വളരെ വരുമാനം ഇല്ല എന്ന് കരുതുന്ന ആൾക്കാർക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസം 100 rupees വെച്ച് നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വേണമെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ മ്യൂച്വൽ ഫണ്ടിന്റെയും അതുപോലെ തന്നെ SIP ഒരു എന്താണ് ബെനിഫിറ്റ് ആണ്. ഓക്കെ, അതിനൊരു വേറെ കാര്യമുണ്ട്. ഈ SIP ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിന്റെ അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ ഒരിക്കലും മാർക്കറ്റ് വാല്യൂനേക്കാൾ താഴെ പോകത്തില്ല.
4: ഗ്യാരണ്ടി
5: അതിലുണ്ട്. കാരണം നമുക്കറിയാം ഈ ആവറേജിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് എപ്പോഴും നോക്കി ആവറേജ് കോസ്റ്റ് എപ്പോഴും എന്തിനേക്കാൾ കുറവായിരിക്കും? നമ്മുടെ അസറ്റ് വാല്യൂനേക്കാൾ മാർക്കറ്റ് വാല്യൂനേക്കാൾ കുറവായിരിക്കും. കാരണം നമ്മൾ പല കാലഘട്ടത്തിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പല പ്രൈസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? മാർക്കറ്റ് പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മാർക്കറ്റ് പ്രൈസ് കൂടുകയാണെങ്കിൽ തന്നെ നമുക്ക് ബെനിഫിറ്റ്
4: ആയിരിക്കും.
5: അതാണ് SIP ഒരു ഗുണം. എപ്പോഴും നമുക്ക് നമ്മൾ പ്രോഫിറ്റ് നിൽക്കും, അതാണ് ഗുണം.
4: പിന്നെ സാറേ, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് മ്യൂച്വൽ ഫണ്ട് ഷെയർ ഇതിൽ ഏതാണ് ഏറ്റവും ഏറ്റവും നല്ല റിട്ടേൺ നൽകുന്നത്?
5: അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടിന് പോലെ ഇരിക്കും. നമ്മളിപ്പോ ചില ആൾക്കാരെ കൊണ്ട് ഭയങ്കരമായിട്ട് സമർത്ഥിക്കാൻ ശ്രമിക്കും, ഇക്വിറ്റി ഷെയർ ആണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷെ അവരൊരു തരത്തിലും വഴങ്ങി തരത്തില്ല. അവര് പറയും ഇല്ല, ഞാൻ ചൂതാട്ടത്തിലില്ല. അത് ചൂതാട്ടം എന്നൊക്കെ മ്യൂച്വൽ ഫണ്ടിനെ പറയുന്നത്. ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ചൂതാട്ടം അല്ല.
4: ലോട്ടറി
5: എടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഒരു രൂപ മൂന്ന് റിട്ടേൺ ഇല്ലെങ്കിൽ പോലും നമ്മൾ 1,000 രൂപ 2,000 രൂപ ഡെയിലി. എനിക്ക് തോന്നി നമ്മള് പലപ്പോഴും നിൽക്കുന്ന സമയത്ത് ഡെയിലി 1,000-2,000 രൂപ അല്ലെങ്കിൽ 1,500 രൂപ വരുമാനമുള്ള ആൾക്കാരൊക്കെ നല്ലൊരു എമൗണ്ട് ആണ് ഈ ലോട്ടറി എടുക്കുന്നതിന് വേണ്ടി. 500 രൂപ ഡെയിലി മാറ്റിവെക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. പക്ഷെ ഡെയിലി 500 രൂപ എന്ന് പറയുന്നത് നമുക്കറിയാം 10,000-15,000 രൂപ ഒരു മാസം ഇവർ ഇത് മാറ്റിവെക്കുന്നുണ്ട്. അതിന്റെ അത്രയും എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ 5,000 രൂപ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു മാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ക്യുമുലേറ്റ് ചെയ്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് നമുക്കുണ്ടാവും. പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമ്മൾ എന്നും അടിക്കാൻ പോകുന്ന ലോട്ടറിയെ പറ്റിയാണ് മലയാളി എപ്പോഴും ചിന്തിക്കുന്നത്.
4: വിഷു ബമ്പർ എന്നൊക്കെ
5: ഓണം ബമ്പറെ
4: പേപ്പറിൽ കണ്ടിട്ടുണ്ട്.
5: കേരളത്തില് ആവറേജ് 10,000 കോടിയുടെ ലോട്ടറിയാണ് ഒരു വർഷം വിൽക്കുന്നത്. 10,000 കോടി
4: ഭയങ്കര.
5: പക്ഷെ അത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 40,000 കോടി അടുത്ത് വരും. അതായത് മ്യൂച്വൽ ഫണ്ട് കൂടുതലാണ് എങ്കിൽ തന്നെയും നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു 1/4 മലയാളി ലോട്ടറി എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 9-10% ആണ് ഓൾ ഓവർ ഇന്ത്യ ആവറേജ് ഫാമിലീസ് മ്യൂച്വൽ ഫണ്ടിനകത്തുള്ളത്. കേരളം തീർച്ചയായും ആ ഒരു കേരളത്തിലെ ടോട്ടൽ ഫാമിലി എടുക്കുകയാണെങ്കിൽ 10% കൂടുതലും നമുക്ക് അറിയാമല്ലോ. അപ്പൊ കുറച്ചുകൂടെ ഒരു ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഉള്ളതുകൊണ്ട് കേരളത്തിൽ അത് നാഷണൽ ആവറേജിനേക്കാൾ ശതം കൂടുതലാണ്.
4: തീർച്ചയായും
5: അതുകൊണ്ട് അവരാണല്ലോ ഇവിടെ മെയിൻ ആയിട്ട്. അന്നേരം തന്നെ എക്സിക്യൂട്ടീവ് ചെല്ലും. അപ്പൊ പറഞ്ഞു വന്നത് ഈ മ്യൂച്വൽ ഫണ്ടിന് അതിന്റേതായ പോരായ്മകളുണ്ട്, തീർച്ചയായും ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടും നമ്മൾ ഈ പറയുന്ന ഫിക്സഡ് ഡെപ്പോസിനേക്കാൾ റവന്യൂ തരുന്ന കാര്യം, റവന്യൂവിന്റെ പെർസ്പെക്ടീവ് നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി ഷെയർ നമ്മൾ പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും റിസ്ക് ഫ്രീ ആയിട്ടുള്ളത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് നമുക്കറിയാം ഒരു 6% അല്ലെങ്കിൽ 5-6% നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് റിട്ടേൺ കിട്ടും. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് നമ്മുടെ അതിന്റെ വാല്യൂ കുറയുന്നില്ല. പക്ഷെ എന്റെ ഒരു കാര്യമുള്ള ഇതേ എമൗണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ, കൃത്യമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് എവിടെയും പോകാം, പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനല്ല. നമ്മൾ കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഇന്നിട്ട് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് എടുക്കാൻ വേണ്ടി വരുന്ന സ്വഭാവം ആകരുത്. അതിനെ കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്ത് ഇപ്പൊ ഇവിടെ കൂടി നിൽക്കുകയാണെങ്കിൽ അതിനെ അവിടെ വെക്കാം, എന്നിട്ട് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി ഉള്ള മറ്റു ഫണ്ടുകളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പൊ അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിനേക്കാളും എന്ത് പറഞ്ഞാലും ഒരു 10% പെർസെന്റേജ് ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും. ഇതാണ് മ്യൂച്വൽ ഫണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റോട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം. പിന്നെ ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഡയറക്റ്റ് നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആ കമ്പനിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ കൂടുന്നത്. കമ്പനിയുടെ പെർഫോമൻസ് മാത്രമല്ല എക്കോണമിയിൽ അല്ലെങ്കിൽ സമൂഹത്തിലും അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ ഉണ്ടാകുന്ന ഇപ്പൊ യുദ്ധം പോലെയുള്ള അറിയാമല്ലോ, ഇപ്പം ഭയങ്കര ഡൗൺ ആയിട്ട്
4: ഇരിക്കുകയാണ്.
5: ഇപ്പൊ വാങ്ങിക്കാൻ പറ്റിയ സമയം ഏകദേശം കഴിഞ്ഞോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈയിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എല്ലാം ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. 10 വർഷത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ വരും. ഇപ്പൊ കഴിഞ്ഞൊരു 10 വർഷത്തിലാണ് 2 അവസരങ്ങൾ നമുക്ക് കിട്ടിയത്, ഒന്ന് കൊറോണ സമയത്തും അതുപോലെ തന്നെ ഇപ്പോഴും. ഇതൊക്കെ വളരെ എന്താ പറയുന്നത്, കാശുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ബമ്പർ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ മേടിച്ചു കിടുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ അത് നമ്മള് ചുരുളി സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ കുംഭമാസം വരുമ്പോൾ ചുമ്മാ ഇങ്ങനെ ചേന കുഴിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ മതി ഒന്ന് പറിക്കാമെന്ന് പറഞ്ഞ അവസ്ഥയും. ഇപ്പോ ഒരു അനാലിസിസോ ഒരു ഇവാലുവേഷനോ ഒന്നും ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സുഖങ്ങൾ അവസരമായിരുന്നു. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയറിനാണ് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത്. മ്യൂച്വൽ ഫണ്ടിന് അതിനേക്കാൾ റിസ്ക് കുറവാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് തീരെ റിസ്ക് ഇല്ല എന്ന് തന്നെ പറയും, ബാങ്കിൽ പൊട്ടണം. പക്ഷെ ഇതിനകത്ത് റിട്ടേൺ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഇക്വിറ്റി ഷെയർ വഴിയാണ്. പക്ഷെ അതിന് അതിന്റേതായ റിസ്ക് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിന് കമ്പാരിറ്റീവ്ലി ഇക്വിറ്റി ഷെയറിന്റെ അത്രയും റിസ്ക് ഇല്ല, പക്ഷെ റിട്ടേണും കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു റിസ്ക് ബിയറിംഗ് കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും ഇതിൽ ഏത് വേണമെന്ന്
4: തെരഞ്ഞെടുക്കുക.
5: പക്ഷെ ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും മ്യൂച്വൽ ഫണ്ട് തന്നെ സെലക്ട് ചെയ്യാം,
4: ബെസ്റ്റ്
5: ഓപ്ഷൻ. നമുക്ക് ഇപ്പം പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളൊക്കെ എന്തുകൊണ്ടും നല്ലത്, നമ്മൾ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് അത്ര കുഴപ്പക്കാരൊന്നുമല്ല, നേരത്തെ എപ്പോഴും കൂട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടും മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം ഈ പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും ബെറ്റർ എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
4: പിന്നെ നമുക്കറിയാം യുവാക്കൾക്കിടയിൽ എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിന് ഇത്ര താല്പര്യം?
5: അത് ഒന്നാമത്തെ കാര്യം ഫിനാൻഷ്യൽ ലിറ്ററസി, അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം പണ്ട് റേഡിയോയ്ക്കകത്തൊക്കെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി വലിയ വാർത്തകളും എല്ലാം വരുമായിരുന്നു പഴയ കാലത്ത്, നമ്മുടെയൊക്കെ അച്ഛന്റെ അമ്മയുടെ ഇല്ല. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അതുപോലെ തന്നെ ചാനൽസുകളിലായിക്കോട്ടെ, പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, എവിടെയും നമുക്ക് സെബി അടക്കമുള്ള ഇത്തരത്തിലുള്ള ഏജൻസികൾ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഗവൺമെന്റ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്താണ് 1964 തുടങ്ങുന്നത്. കാരണം ഈ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് ഫണ്ട് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പോഴും ഗവൺമെന്റ് അതിന് താല്പര്യമുണ്ട്. വെറുതെ ബാങ്കിൽ കിടക്കുന്ന പൈസ കൊണ്ട് പ്രൊഡക്റ്റീവ് അല്ലല്ലോ, അത് ഇൻഡസ്ട്രിയിലേക്ക് പമ്പ് ചെയ്യാന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഡ്യൂസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പലപ്പോഴും ഇത് നമുക്കറിയാം, ഈ പറയുന്ന ആദ്യം ഇത് പൈസ കിട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ പൈസ വേണം എന്ന് പറയുന്ന ആൾക്കാരാണോ എല്ലാം, പക്ഷെ അതിന്റെ കൂടെ റിസ്ക് കൂടെ എടുക്കുന്ന ചെറുപ്പക്കാരാണ്
4: അല്ലെ,
5: റിസ്ക് കൂടെ എടുക്കുന്ന ചെറുപ്പക്കാരാണ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാർക്കിടയിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ അത് നല്ലൊരു എന്താ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ കരുതുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ അത്യാവശ്യം ജോലിയും അത്യാവശ്യത്തിന് ശമ്പളവും ഉണ്ട്.
4: അപ്പൊ
5: മാറ്റി വെക്കുന്ന തരത്തിലേക്ക് അവർക്ക് വന്ന് ഇപ്പൊ ഐ ടി സെക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ബി പി ഒസ് ആയിക്കോട്ടെ ഇവരൊക്കെ ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള വരുമാനമുണ്ട്. രണ്ടാമത്തെ കാര്യം, സ്മാർട്ട് ഫോണുകളുടെ ഒരു വരവ് ഭയങ്കരമായിട്ട് ഈ മേഖലയിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി ഏതെങ്കിലും ബ്രോക്കറുടെ ആപ്ലിക്കേഷൻ വഴി ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മ്യൂച്വൽ ഫണ്ട് എടുക്കാം, എനിക്ക് കൃത്യമായിട്ട് ക്ലോസ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും.
4: ഫിസിക്കലി ഞാൻ പോകേണ്ടി വരില്ല,
5: ചെറിയൊരു കമ്മീഷൻ മാത്രം ബ്രോക്കറേജ് ആയിട്ട് കൊടുത്താൽ മതി, അതിന്റെ ആവശ്യമുണ്ട്.
4: എല്ലാ പ്രോസസ്സും ഓൺലൈൻ വഴി തന്നെ ആപ്പ് വഴി തന്നെ.
5: പണ്ടെന്ന് പറഞ്ഞത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അഡ്വൈസർ വരണം,
4: നമ്മള്
5: ഫിസിക്കലി ഇതൊക്കെ ഫോമും പൂരിപ്പിച്ചു കൊടുത്ത് അയാളെ ചെക്കും കൊടുത്ത് പിന്നെ ഇത് എങ്ങനെയാണ് ഇതിന്റെ മോണിറ്റർ ചെയ്യണം നമുക്ക് അറിയത്തില്ല. ഈ പി സിയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് നമ്മള് മെച്ചൂരിറ്റി ആകുമ്പോൾ സമയത്തായിരിക്കും നമുക്ക് ഇതിന്റെ നോട്ടീസ് വരുമ്പോഴായിരിക്കും നമ്മൾ രണ്ടാമത് പോയി നോക്കുന്നത്. അപ്പൊ അതൊക്കെ മാറി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാം ഇവർക്ക് അതിനെ പറ്റി ഒരു അറിവുണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കൂടി
4: കൂടി.
5: അപ്പൊ അതൊക്കെ വലിയൊരു കാര്യമായിട്ട് തന്നെ പറയാം.
4: പിന്നെ സാറേ, ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഈ സെലക്ട് ചെയ്യുന്ന മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന മുമ്പ്,
5: മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല തരത്തിലുള്ള ഫണ്ടുകളുണ്ട്. ശരിക്കും പറയാം, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പല ആൾക്കാരുടെ നിന്നും കളക്ട് ചെയ്യുന്ന പൈസ നമ്മളൊരു ഫണ്ട് മാനേജറുടെ ഏൽപ്പിക്കുകയാണ്. ഇപ്പൊ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ജനങ്ങളിൽ നിന്ന് മേടിക്കുന്ന പൈസ എസ് ബി ഐ പല ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ ഫണ്ട് മാനേജറാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടുണ്ട്. സേഫ് ആയിട്ടുള്ള ഫണ്ടാണ് ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത്. മിനിമം നമുക്ക് ഒരു 4-5% നമുക്ക് അതിന്റെ അകത്ത് നിന്ന് എല്ലാ വർഷവും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അത് ഏറ്റവും സേഫ് ഷുവർ ആണ്, അതിനകത്ത് ഒരു നഷ്ടവും വരത്തില്ല. കാരണം അതിന് ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ ഉണ്ടാകുന്ന നോർമൽ മാർക്കറ്റ് കണ്ടി ഇപ്പൊ യുദ്ധം വന്നോട്ടെ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വന്നോട്ടെ ഇതിലുള്ള പ്രശ്നങ്ങൾ വന്നോട്ടെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം വന്നോട്ടെ അല്ലെങ്കിൽ മഴ കുറയോ മഴ കൂടുകയോ ഇതൊന്നും ഈ ഡെപ്റ്റ് ഫണ്ടിനെ ബാധിക്കുകയില്ല. നമുക്ക് ഗ്യാരണ്ടി റിട്ടേൺ നമുക്ക് കിട്ടും, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫണ്ട് സെലക്ട് ചെയ്യുന്നതിലാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഡെപ്റ്റ് ഫണ്ടുണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇ ടി എഫുകളുണ്ട്, ഇൻഫ്രാ ഫണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് ലിങ്ക്ഡ് ഫണ്ടുകളുണ്ട്, പബ്ലിക് കമ്പനി പി എസ് സി ഫണ്ടുകളുണ്ട്. പി എസ് സി ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, അതിൽ ബാങ്ക് ഫണ്ടുകളുണ്ട്, ബാങ്ക് കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ബാങ്കിങ് കമ്പനികളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഇവിടെ ഇതിന്റെ റിട്ടേൺസ് ഒക്കെ കൂടാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാധ്യതയുള്ളൊരു സമയമാണ് അല്ലെ. ഇപ്പൊ കാരണം നമുക്കറിയാം ഇന്ത്യ ഗവൺമെന്റ് വലിയ എമൗണ്ട് ആണ് ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നമ്മൾ മുടക്കുന്നത്. അതുപോലെ തന്നെ ഇ വി ഇ ടി എഫ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഇ വി
4: ഇലക്ട്രിക്
5: വെഹിക്കിൾസിന്റെ അല്ലെങ്കിൽ ഗ്രീൻ എനർജി, അപ്പൊ അത്തരത്തിൽ ഗ്രീൻ ഫണ്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു 10 വർഷത്തേക്ക് ഇനിയും എന്താ ഗ്രീൻ എനർജിയിൽ ഒരു സസ്റ്റൈനബിൾ എനർജിക്ക് വലിയൊരു പ്രൊമോഷനും സാധ്യതയൊക്കെ ഉള്ള സമയത്ത് അത്തരം ഫണ്ടുകൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത്രേ ഉള്ളൂ, ട്രെൻഡിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് എടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പക്കാർക്ക് ഈ പറയുന്ന പോലെ നഷ്ടം സഹിക്കാനുള്ള മാനസികാവസ്ഥ ശകലം കൂടെ ഉണ്ട്. നമ്മളിപ്പം പ്രായമായവരെന്ന് പറഞ്ഞാൽ അവരുടെ പെൻഷൻ പ്ലാനെ പറ്റിയോ അല്ലെങ്കിൽ മകളുടെ കല്യാണത്തെ പറ്റിയോ അല്ലെങ്കിൽ വീട് പണിയാനോ ഒക്കെ മാറ്റി വെക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഒരു നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഒരു ഭയം കാണും. ചെറുപ്പക്കാർ ചെറുപ്പത്തിലാകുമ്പോൾ നമുക്ക് അത്രയും ഒരു ഭയമില്ല, ബാധ്യതയില്ലാത്തതുകൊണ്ട് വലിയൊരു പ്രശ്നം വരത്തില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ. സെലക്ട് ചെയ്യുന്ന ഫണ്ട്, നമുക്ക് ഏത് ഫണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഫണ്ടിന്റെ തുക. ഒരിക്കലും ലോൺ എടുത്തിട്ടൊന്നും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പം നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്, അപ്പൊ നമ്മൾ ലോൺ എടുത്തിട്ടൊന്നും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്പോഴത്തെ കറണ്ട് ട്രെൻഡിനനുസരിച്ചുള്ള ആയിരിക്കണം.
4: ഇപ്പൊ
5: ഇൻഡസ്ട്രിയാണ് ഇപ്പൊ ഒന്ന് ഭൂമി നിൽക്കുന്നത് അല്ലെങ്കിൽ ട്രെൻഡിങ് നിൽക്കുന്നത്, ആ കമ്പനികൾ സെലക്ട് ചെയ്ത് അതിന്റെ സാധ്യതകൾ പഠിച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ റിസ്ക് നേരത്തെ പറഞ്ഞില്ല, ഇത്രയും ജസ്റ്റ് മിനിമമായിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിച്ചാൽ മതി. ഇത്രയുമാണ് സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു.
4: എന്തായാലും ഈ ചുരുങ്ങിയ സമയത്ത് തന്നെ നമുക്കറിയാം ഇത് വലിയൊരു ടോപ്പിക്കാണ്. നമ്മുടെ പരിമിതമായ സമയം വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ സാറ് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോ എന്തായാലും ഇതൊരു എല്ലാ യുവാക്കൾക്കിടയിലും അല്ലെങ്കിൽ ഇനി മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉള്ള എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു ടോപ്പിക്കാണിത്. അപ്പോ നന്ദി സാർ ഈ ഒരു
5: സമയം.
4: ശരി
0: ശ്രോതാക്കൾ, ഇതുവരെ കരിയർ കോമ്പസിലൂടെ കേട്ടത് മ്യൂച്വൽ ഫണ്ടും നിക്ഷേപ സാധ്യതകളും എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇത്രയും നേരം കരിയർ കോമ്പസിലൂടെ നമ്മളോട് സംസാരിച്ചത് മാക്ഫസ്റ്റ് കോളേജിലെ MBA വിഭാഗം അധ്യാപകരായ ജിബു സാറും അരുൺ പ്രേം സാറുമാണ്. ഒരിക്കൽ കൂടി ഇരുവരോടും നന്ദി പറഞ്ഞുകൊണ്ട് കരിയർ കോമ്പസിൽ നിന്നും വിട പറയുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള PRP ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: നമസ്കാരം. റേഡിയോ മാക്ഫസ്റ്റ് 90.4 ചെറുകഥകളുടെ ലോകമായ കഥാസരിസ് സാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. RJ അമൃത കാർത്തിക. ഇന്ന് കഥാസരിസ് സാഗരത്തിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ സൽമ അസി വാവാഡ് എഴുതിയ കൊച്ചി കോയ. മുജീബ് ഖാന്റെ കടയിൽ അടുക്കിയും അടുക്കാതെയും കിടക്കുന്ന തകര സ്ലാബിന് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കുലകളുടെ ജാതി ചോദിച്ചുകൊണ്ട് ഞാനും കടന്നു ചെന്നു. ഉന്നത ജാതിക്കാരാണെന്ന അഹംഭാവം ഉള്ളിലുണ്ടെങ്കിലും പലരെയും പോലെ അനാവശ്യമായ ഒരു വിവാദത്തിന് മുതിരേണ്ടെന്ന് കരുതി നേന്ത്രക്കുല തന്റെ ജാതി ഒരു സ്വകാര്യ അഹങ്കാരമായി ഉള്ളിലൊതുക്കി. ഒരൽപം സൗന്ദര്യവും പദവിയും കൂടുതലുണ്ടെന്നതിനാൽ പൂവൻകുല അങ്ങ് വലത്തേ അറ്റത്തായിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ സ്പർശിക്കുന്നത് പോലെ മുജീബുക്ക വളരെ കരുതലോടെ പഴങ്ങളെ താങ്ങിപ്പിടിച്ച് മൂർച്ചയുള്ള ചെറുകത്തി കൊണ്ട് പടലയായി അരിഞ്ഞെടുത്തു. വെയ് മെഷീനിലേക്ക് കയറും മുമ്പ് പൂവൻ പഴം എന്നെ അടിമുടിയൊന്ന് നോക്കി. പലരും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും തന്നെ സെലിബ്രിറ്റിയാക്കിയ തലയോലപ്പറമ്പുകാരനായ മഹാത്മാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പൂവൻ പഴം എന്റെ കൂടെ പോരാൻ തന്നെ തീരുമാനിച്ചു. ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ഹോണടികൾ അലൂസരപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് വകവയ്ക്കാതെ ഞങ്ങൾ ഓരം ചേർന്ന് നടന്നു. അപ്പോഴാണ് അന്ന് രാത്രി നടക്കാനിരിക്കുന്ന ഒരു വലിയ സൗഹൃദ കൂട്ടായ്മയെക്കുറിച്ചും അതിനു നേതൃത്വം വഹിക്കുന്ന കൊച്ചി കോയെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്. മാമുക്കോയെ പോലെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും യൂട്യൂബ് ചാനലുകളിലൂടെയും ഇൻസ്റ്റാഗ്രാം വീഡിയോകളിലൂടെയും അല്പം നെഗളിപ്പോടെ തല കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രഗത്ഭനായ കൊച്ചി കോയെ നിങ്ങൾക്ക് പരിചയപ്പെടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, അതിന് കൊടുവള്ളിക്കാരന്റെ നാവിൽ തിരയണം. കൊച്ചി കോയ, അത് ഓരോ കൊടുവള്ളിക്കാരന്റെയും നൊസ്റ്റാൾജിക് ഫീലാണ്. അതിന് 60s, 90s, 2000s എന്ന തലമുറ വ്യത്യാസമില്ല. തലമുറകൾ കൈമാറി വന്ന സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും ഗൃഹാതുരത തുളുമ്പുന്ന മധുരമായ ഒരു അനുഭവം എന്നു തന്നെ പറയാം. ചേരുവകളായ എല്ലാ അതിഥികളും അടുക്കളയിലെ മേശമേൽ നിരന്നു നിൽക്കുന്നുണ്ടെങ്കിലും വിശിഷ്ടാതിഥിയായി എന്നോടൊപ്പം എത്തിയ കൊച്ചി കോയയ്ക്ക് തന്നെയായിരുന്നു ഔദ്യോഗിക സ്വീകരണം. കൊമ്പുമുറത്തിൽ വാഴയില വിരിച്ച് ഉമ്മ ഓരോ പഴത്തെയും കരുതലോടെ നിരത്തിവെച്ചു. കൊച്ചി കോയ എന്നും ഒരു സ്വതന്ത്ര പ്രസ്ഥാനമാണ്. ആരും ക്ഷണിക്കണമെന്നില്ല, കേട്ടറിഞ്ഞ് കയറിച്ചെല്ലും. അപ്രതീക്ഷിതമായി കയറി വരുന്ന അതിഥികളെ കാണുമ്പോൾ ചുറ്റുമുള്ള കണ്ണുകളിലൊരു തിളക്കമുണ്ട്, മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. അതൊരു വർണ്ണനാതീതമായ ലോകം തന്നെയാണ്. കൊച്ചിക്കോയുടെ നിർമ്മിതിയിൽ അടുക്കളയുടെ മേൽക്കോയ്മ കരുത്തരായ പുരുഷ പ്രജകൾക്കാണ്. കരുത്തരെന്ന് അവർ സ്വയം കരുതുന്നതുകൊണ്ട് തേങ്ങാപ്പീര ഞെക്കിപ്പിഴിഞ്ഞും ചെറിയുള്ളി പഞ്ചസാരയും കൂട്ടി ഞമിണ്ടിക്കുഴച്ചും അവർ കരുത്തു തെളിയിക്കാറുണ്ട്. തേങ്ങാ ചിരുവലും ചെറിയുള്ളി തൊലികളയലും അവിലു ചേറലും ഒക്കെയായി പെൺതരികൾ ഒന്നൊതുങ്ങിക്കൊടുക്കും. തേങ്ങ വീണ് വക്കുകോടിയ കുടവൻ ചെമ്പ് പൂവൻ പഴത്തിനടുത്തേക്ക് നീങ്ങി നിന്നു. പിന്നീട് കണ്ട കാഴ്ചകളൊന്നും എനിക്കത്ര ഭംഗി തോന്നിയില്ല. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ കൈവെള്ളയിലിട്ട് ഒന്ന് അമർത്തിയുരുട്ടിയ ശേഷം പൂവൻപഴം തൊലി കളഞ്ഞ് ചെമ്പിലേക്കിടുമ്പോൾ ഓരോ പഴവും തന്റെ ആത്മാഭിമാനത്തിന്റെ തൊലിയുരിഞ്ഞ വേഷത്തിന്റെ കീറി മുറിക്കുന്ന വേദന കടിച്ചമർത്തി ചെമ്പിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ശശിയേട്ടന്റെ പാട്ടിന്റെ ഈണം കേട്ട് ചകിരിയിൽ നിന്നും പുറത്തേക്കു വന്ന തേങ്ങയാവട്ടെ വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന വിധത്തിൽ മലർന്നു കിടക്കുന്നു. ശശിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശശിയേട്ടന്റെ ഇമ്പമാർന്ന പാട്ടിന്റെ മാധുര്യത്തിൽ അലിഞ്ഞു ചേരാതെ ഒരൊറ്റ തേങ്ങ പോലും വാവാട് നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. ചുരുട്ടിക്കെട്ടിയ പ്ലാസ്റ്റിക് ചാക്ക് ഒരു മൂലയ്ക്ക് വെച്ച് ഇരുതലമൂർച്ചയുള്ള പൊളിപ്പാര മണ്ണിലേക്ക് തറയ്ക്കുന്നതു മുതൽ തുടങ്ങും ഇമ്പമാർന്ന ഈ സംഗീത വിരുന്ന്. പുറം ലോകമറിയാത്ത ആ മഹാപ്രതിഭ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് അവസാനത്തെ തുള്ളി പാലും പിഴിഞ്ഞ് വേസ്റ്റ് ബക്കറ്റിലേക്ക് തട്ടുമ്പോൾ തേങ്ങാപ്പീര അവശ നിലയിലായിരുന്നു. കുത്തിപ്പിഴിഞ്ഞ ഇഞ്ചിനീരിനും ഞെക്കിപ്പിഴിഞ്ഞ ചെറുനാരങ്ങാ നീരിനും എന്തൊക്കെയോ പറയാനുള്ളതുപോലെ തോന്നി. മറ്റുള്ളവരെ കരയിക്കുന്നതിൽ പഴി കേട്ടിട്ടുണ്ടെങ്കിലും അരിഞ്ഞുവെച്ച ചെറിയുള്ളിയെ പഞ്ചസാരയിട്ട് ഞെരിച്ചമർത്തുകയായിരുന്നു. ഒന്നിനുമില്ലാത്ത ഏലക്കായ്ക്ക് പോലും കിട്ടി ഒരു കുത്ത്. വീടിനകത്ത് ഒരു ഭാഗത്ത് റീൽസിന് വേണ്ടിയുള്ള തകൃതിയായ അഭിനയം നടക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് പൊട്ടിച്ചിരികളും തമാശകളും ആഘോഷമാക്കുന്നുണ്ട്. തലയ്ക്കൽ വിടർന്ന പൂവിന്റെ രൂപവും സൗന്ദര്യമുള്ള കടയക്കോൽ ക്രൗര്യത്തോടെ ചെമ്പിലേക്ക് ഇറങ്ങിച്ചെന്നു. പൂവൻ പഴവും ചെറിയുള്ളിയും ഇഞ്ചിനീരും ചെറുനാരങ്ങാ നീരും ഏലക്കയും തേങ്ങാപ്പാലും പരസ്പരം നോക്കി അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചാണ് അവർ ആ ചെമ്പിലേക്ക് ഇറങ്ങിയത്. എന്നിട്ടും എല്ലാം അറിയാമായിരുന്നിട്ടും കടയക്കോൽ നിർദാക്ഷിണ്യം അവരോട് പെരുമാറിക്കൊണ്ടിരുന്നു. വേദനയിൽ പരസ്പരം കൈകോർത്ത് പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ അവർ ഒരുമിച്ച് സഹിക്കുകയാണ്. പുറത്ത് കാത്തിരിക്കുന്ന അതിഥികളുടെ സന്തോഷമല്ലാതെ ആ നിമിഷം അവർ മറ്റൊന്നും ചിന്തിച്ചില്ല. വേദനകളുടെ ആഴങ്ങളിൽ പരതി നോക്കിയപ്പോൾ സൈനത്താത്തയും ഉമ്മയും കൊച്ചിക്കോയയും പുറംചട്ട കീറിയ ഒരേ പുസ്തകത്തിലെ താളുകൾ പോലെ മറിഞ്ഞു വീണുകൊണ്ടിരുന്നു. കുട്ടിയോ, ഈ അബിലൊന്ന് ചൂടാക്കിക്കാളി. സൈനത്താത്ത അവിലിന്റെ ചെമ്പെടുത്ത് ഉമ്മയോട് അവിലൊന്ന് ചൂടാക്കാൻ പറഞ്ഞു. അവിൽ തികഞ്ഞ നിസ്സഹായതയോടെ എന്നെ ഒന്ന് നോക്കി. അല്ല, ഞാൻ അവിലിനെ ഒന്ന് നോക്കി. മണിക്കൂറുകളോളം വെന്തുരുകി ഇടിച്ചമർത്തി കോലം കെടുത്തിയാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. അവിലിന് മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. പൊട്ടുന്ന ഗ്ലാസ് ബൗളുകളും പൊട്ടിപ്പോകാത്ത സ്റ്റീൽ പാത്രങ്ങളും മേശയുടെ ഒരറ്റത്ത് അക്ഷമയോടെ കാത്തിരിക്കുന്നു. കൊച്ചിക്കോയയ്ക്ക് അതിഥികളെന്നോ വീട്ടുകാരെന്നോ വേർതിരിവില്ല. താനിരിക്കുന്നിടത്തേക്ക് എല്ലാവരും എത്തണം, അതാണ് നിയമം. അതുപോലെ പ്രത്യേകിച്ച് ഇരിപ്പിടങ്ങളൊന്നും ഒരുക്കേണ്ടതുമില്ല. കൊച്ചിക്കോയയുടെ പഴക്കൂട്ട് വിളമ്പിത്തരാൻ മാത്രമേ ആളുണ്ടാവൂ. അതിന് ഓരോരുത്തരും പാത്രമെടുത്ത് ആവശ്യമുള്ള അവിലും കോരിയിട്ട് വിളമ്പുന്ന ആളിനടുത്തേക്ക് ചെല്ലണം. കിട്ടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഇരുന്നോ നിന്നോ നടന്നോ കഴിക്കാം. കൊടുവള്ളിക്കാർക്ക് ആദ്യമായി ബുഫേ സംവിധാനം ഏർപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. കൊച്ചിക്കോയ കഴിക്കുന്നതിനും ഒരു താളവും വേഗവുമുണ്ട്. അവില് കുതിരാതെ കോഴി ധാന്യമണികൾ കൊത്തി തിന്നുന്ന സ്പീഡിൽ വേണം അത് കഴിക്കാൻ. എങ്കിലേ യഥാർത്ഥ രുചി ആസ്വദിക്കാൻ കഴിയും. ശരിയാണ്, എല്ലാത്തിനും ഒരു താളവും വേഗവുമുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ പലരും പലതും ആസ്വദിക്കാതെ പോയത്. കുന്നോളം കൂട്ടിവച്ച എന്റെ അനുഭവങ്ങളും പരാതികളും മൂർച്ചയോടെ ഞാൻ പുറത്തേക്കെടുത്തപ്പോൾ കൊച്ചിക്കോയ ഉള്ളുകൊണ്ടൊന്ന് ചിരിച്ചു. ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചൊന്ന് നോക്കി. ഭർത്താവുമായുള്ള ഒരു വലിയ ആഭ്യന്തര കലാപത്തിന്റെ പേരിൽ മോളെയും കൂട്ടി താവളം സ്വന്തം വീട്ടിലേക്ക് മാറ്റിയിട്ട് മാസം 2 തികയാറായി. നാളേറെയായിട്ടും എന്റെ പരാതിയിന്മേൽ ഒരന്വേഷണമോ ചർച്ചയോ നടത്താതെ വാപ്പയും ഉമ്മയും കൂസലില്ലാതെ നടക്കുന്നു. കൂടപ്പിറപ്പെന്ന് പറയുന്ന ഒരേ ഒരു ആൺതരിയാവട്ടെ 10-25 വയസ്സായെങ്കിലും 5 വയസ്സുള്ള മോളെയും കൂട്ടി ഒരേ വൈബായി ഉലകം ചുറ്റുന്നു. കുഞ്ഞുനെ, ഇനി എന്നെ ആട്ടുന്നിറക്കിക്കണ്ട, എന്നെ അവിടെയൊന്ന് ഇറക്കിത്തരാനായി ഞാൻ കുഞ്ഞുനോട് പറഞ്ഞു. എട്, എങ്ങോട്ടെന്നറിയാതെ അവൻ അന്തം വിട്ട് എന്നെ ഒന്ന് നോക്കി. കുന്നംഗലത്തേക്ക്, കുന്നമംഗലത്തേക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ കുഞ്ഞുൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഭർത്താവിന്റെ വീട് അവിടെയാണ്. കുഞ്ഞുൻ അത്ഭുതത്തോടെ എന്നെ തുറിച്ചു നോക്കി. അമ്മ, ഇവളല്ലയനോ 1.5 മാസമായിട്ട് ഞാൻ ഇനി അപ്പടി ചവിട്ടില്ലാന്നും പറഞ്ഞേക്ക് ബീം വിളിക്കി നടന്നേ. കൊച്ചിക്കോയ പള്ളയിലെത്തിയപ്പോ ഒക്കെ എന്താ പറ്റിയേ? അവന്റെ പരിഹാസം മുന തെല്ലൊന്ന് ചൊടിപ്പിച്ചെങ്കിലും അവൻ പറഞ്ഞത് ശരിയാണ്. മേലിൽ ആ പടി ചവിട്ടില്ലെന്ന് കരുതി തന്നെയായിരുന്നു ഇറങ്ങിപ്പോന്നത്. പക്ഷേ കൊച്ചിക്കോയയുടെ നീറുന്ന അനുഭവങ്ങൾക്കും അപാരമായ സഹനശേഷിക്കും മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായി തീരുകയായിരുന്നു. പൊന്നാര മോനെ, ഇനി അന്റെ തൊള്ളോ നടക്ക്. ഇനി ഓളെ മോളെ ഒന്ന് ആട്ട് ഇറക്കിക്കൊടുത്തുകള്. എന്നെയും മോളെയും കൊണ്ടുവിടാൻ പറഞ്ഞുകൊണ്ട് ഉമ്മ കുഞ്ഞുവിന്റെ കളിയാക്കലുകൾക്ക് കടിഞ്ഞാണിട്ടു. ഉമ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും സന്തോഷം കണ്ണുകളിലൂടെ നനഞ്ഞൊഴുകി. തൂക്കുപാത്രത്തിൽ കൊച്ചിക്കോയയുമായി ഞാൻ ഉമ്മറത്തെത്തിയപ്പോഴേക്കും മോൾ കാറിൽ കയറിയിരുന്ന് കഴിഞ്ഞിരുന്നു. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ശ്രോതാക്കൾ ഇന്ന് കേട്ട കഥ സൽമ അസി വാവാട് എഴുതിയ കൊച്ചിക്കോയ. ഇന്ന് ഈ കഥ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് കഥാസരിസാഗരത്തിൽ നിന്ന് വിട പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 90.4 റേഡിയോ
1: സീറോ ഡെലിവറി
2: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്.
7: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
2: 10 o'clock.
3: പഴയ കാലഘട്ടത്തിലേക്ക് വീണ്ടും നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു പിടി ഗാനങ്ങളൊക്കെയായി നിശാഗന്ധിയുടെ മറ്റൊരു പുതിയ അധ്യായം ആരംഭിക്കുന്നു. ഇന്ന് നിശാഗന്ധിയുമായി കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. നമ്മള് നിശാഗന്ധിയിലൂടെ കേൾക്കുന്ന എല്ലാ പാട്ടുകളും ഭയങ്കര ഭംഗിയുള്ള പാട്ടുകളാണല്ലേ. കാരണം ആ പണ്ടത്തെ നൈർമല്യവും ആ ഒരു ഗ്രാമത്തിന്റെ ഭംഗിയും ഒക്കെ ഈ പാട്ടുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പാട്ട് അതാണ് അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ എന്ന് തുടങ്ങുന്നത്. പി ലീലയാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം ആലപിച്ചിട്ടുള്ളത്. വരികൾ ഒരുക്കിയിരിക്കുന്നത് വയലാറാണ്. സംഗീതം പകർന്നിരിക്കുന്നത് ജിദേവരാജൻ മാഷാണ്. ഇത്രയും പറഞ്ഞപ്പോ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലേ. കാരണം വയലാറിന്റെയും ജി ദേവരാജൻ മാഷിന്റെയും കൂട്ടുകെട്ടിൽ പറക്കുന്ന ഗാനങ്ങളൊക്കെ അത്രയും മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ്. ഗ്രാമഭംഗിയും അതുപോലെ തന്നെ നന്മയും വിശുദ്ധിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പാട്ടുകൾ ദാ ഈ ഒരു കൂട്ടുകെട്ടിൽ പിറവിയെടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പാട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. ഈ ഗാനത്തിനായി കാതോർക്കാം നിശാഗന്ധിയിലൂടെ.

പഴയ ഗാനങ്ങളൊക്കെ ആയിട്ട് നിശാഗന്ധിയാണ് കേൾക്കുന്നത്. നിശാഗന്ധിയിൽ ഇനി അടുത്തത് ആറ്റിറമ്പിലെ സുന്ദരി എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ചിത്രം അപ്പുപ്പൻ. എം എസ് ബാബുരാജാണ് സംഗീതം പകർന്നിരിക്കുന്നത്. വരികൾ പി ഭാസ്കരൻ്റെതാണ്. ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രൻ, LR അഞ്ജലി എന്നിവർ ചേർന്നിട്ടാണ്. ഈ മനോഹരമായ ഗാനമാണ് നിശാഗന്ധിയിൽ ഇനി അടുത്തത്.

ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ ചിത്രത്തിലെ ഒട്ടനവധി നല്ല ഗാനങ്ങൾ ഓടി വരും അല്ലേ. അത്തരത്തിലുള്ളൊരു ഗാനമാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്നത്. ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മികച്ചതാണെങ്കിലും ഈ ഒരു ഗാനത്തിന് വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ. ജി ദേവരാജൻ മാഷാണ് കേട്ടോ സംഗീതം പകർന്നിരിക്കുന്നത്. വരികൾ വയലാറിന്റേതാണ്. ആലപിച്ചിരിക്കുന്നത് ബി വസന്തയും നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ ദാസേട്ടനും ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു മനോഹരമായ ഗാനത്തിനായി കാത്തോർക്കാം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

അങ്ങനെ മനോഹരമായൊരു ഗാനമൊക്കെ കേട്ട് നിശാഗന്ധിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നിശാഗന്ധിയിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ഗായിക ജാനകിയമ്മ ആലപിച്ച ഒരു മനോഹരമായ ഗാനമാണ് ചുംബിക്കാൻ ഒരു ശലഭം എന്ന് തുടങ്ങുന്ന ഗാനം. എം എസ് ബാബുരാജും വയലാറും ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഗാനത്തിന് പിറവി നൽകിയിരിക്കുന്നത്. വിവാഹം സ്വർഗത്തിൽ എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായിട്ടുള്ള ഗാനം. ഈ ഒരു ഗാനത്തിനെ കാതോർക്കാം നിശാഗന്ധിയിലൂടെ.

എസ് എൻ ഷാമി സംഗീതം പകർന്ന് പി എൻ ദേവ് വരികളൊരുക്കിയ ഗാനമാണ് ഈ ലോകം എന്റെ വീടാണ് എന്നത്. നമ്മൾ ഒരുപാട് പഴയ ഗാനങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കാറുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ മറന്നു പോകുന്ന ചില ഗാനങ്ങളില്ലേ, അത്തരത്തിലുള്ള ഒരു ഗാനമാണ് കേട്ടോ ഇത്. എം ബി ശ്രീനിവാസൻ, ജാനമ്മ ഡേവിഡ് എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായിട്ടുള്ള ഗാനം. അപ്പോ ഈ ഒരു ഗാനത്തിനായി കാതോർക്ക നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

പഴയ കാലഘട്ടത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരുപിടി പഴയ ഗാനങ്ങളൊക്കെയാണ് ധാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് നിഷാഗന്ധിയാണ്, കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. നമ്മളിനി നിഷാഗന്ധിയിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത് മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. എങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കാൻ മറന്നു പോകുന്ന ചില ഗാനങ്ങളെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചു മുമ്പ് ഒരു ഗാനം കേൾപ്പിച്ചില്ലേ, അതുപോലെ തന്നെ നമ്മളൊക്കെ ഇടയ്ക്ക് മറന്നു പോയിട്ടുള്ള ഒരു ഗാനമാണിത്. ഏതാണെന്നല്ലേ, ഇലക്കിളി ഇലക്കിളി എന്ന് തുടങ്ങുന്ന ഗാനം. ഈ മനോഹരമായ ഗാനത്തിനെ കാതോർക്കാം നിഷാഗന്ധിയിൽ ഇനി അടുത്തതായി.

നല്ല നല്ല ഗാനങ്ങളൊക്കെയാണല്ലേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ദാസേട്ടൻ ആലപിച്ച ഒരു മനോഹരമായ ഗാനം കേൾക്കാം. നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിലെ കാട് കറുത്ത കാട് എന്ന് തുടങ്ങുന്ന ഗാനമാണ് നിശാഗന്ധിയിൽ ഇനി അടുത്തത്. സനിൽ ചൗധരി വയലാർ കൂട്ടുകെട്ടിലാണ് കേട്ടോ ഈ ഒരു ഗാനം പിറവിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആസ്വദിച്ചാലോ ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

ഭദ്രദീപം എന്ന ചിത്രത്തില് ഒരുപാട് മനോഹരമായ ഗാനങ്ങളുണ്ടല്ലേ. അതില് എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് കണ്ണുകൾ കരിങ്കൂവള പൂക്കൾ എന്ന് തുടങ്ങുന്ന നമ്മുടെ ജാനകിയമ്മ ആലപിച്ച ഗാനമായിരിക്കും. അപ്പോ നിശാഗന്ധിയിൽ ഇനി അടുത്തതായിട്ട് ആ ഒരു പാട്ടാണ് കേട്ടോ. എം എസ് ബാബുരാജും വയലാറും ചേർന്നിട്ടാണ് ഈ ഒരു ഗാനത്തിന് പിറവി നൽകിയിരിക്കുന്നത്. ഈ മനോഹരമായ ഗാനത്തിനെ കാതോർക്കാം നിശാഗന്ധിയിലൂടെ.

ഹരിചന്ദ്രൻ എന്ന ചിത്രം ഓർമ്മയില്ലേ? മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അത്രയും മനോഹരമായ ഒരു കഥാഗതിയിലൂടെ സഞ്ചരിച്ച ചിത്രമായിരുന്നു അത്. ഈ ചിത്രത്തിലെ കാട്ടുമുല്ല എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ നിശാഗന്ധിയിൽ ഇനി അടുത്തതായിട്ട്. ബ്രദർ ലക്ഷ്മണനാണ് കേട്ടോ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വരികൾ തിരുനയിനാർ കുറിച്ചി മാധവന്റേതും ലളിതാംബിക സി എസ് രാധാദേവി എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. അപ്പോ ആസ്വദിച്ചാലോ ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

പഴയ കാലഘട്ടത്തിലെ ഒരു പിടി മധുരമുള്ള ഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പതിയെ എനിക്കിവിടുന്ന് യാത്ര പറയാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെറുതെ ഒന്നും ഞാൻ യാത്ര പറഞ്ഞു പോകുന്നില്ല, ഒരു മധുരമുള്ള ഗാനം കൂടെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വിട പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് അതായത് നിശാഗന്ധിയിലെ അവസാന ഗാനത്തിലേക്ക് കടക്കുകയാണ്. ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ വിഷുക്കണി എന്ന ചിത്രത്തിലെ മലർക്കൊടി പോലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. തലമുറ ഭേദമന്യേ ഒരുപാട് ആരാധകരുള്ളൊരു ഗാനമാണിത്. എസ് ജാനകിയമ്മയാണ് കേട്ടോ ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. സനിൽ ചൗധരി, ശ്രീകുമാരൻ തമ്പി കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത ഈ ഒരു ഗാനം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ നിശാഗന്ധിയിൽ നിന്നും വിട പറയുന്നു ആർഷി അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.